ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി കഴിഞ്ഞ് 53:25. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 29, കൊല്ലവർഷം 1201 മിഥുനം 5, 2026 ജൂൺ 19 വെള്ളിയാഴ്ച. 103.6 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം തിക്കോടി.
2: വിദ്യാർത്ഥികളൊക്കെ ഒന്നൊന്നായി ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ ശാന്തമായി പറഞ്ഞു, ഇന്ന് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ഉത്തരം പറയണം. ഗുരുനാഥൻ പറഞ്ഞ കാര്യത്തിൻ്റെ പൊരുളറിയാതെ ആകാംക്ഷയോടെ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ഗുരുനാഥൻ വീണ്ടും പറഞ്ഞു, മറ്റൊന്നുമല്ല മക്കളെ, എൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുവിൻ്റെ പേരാണ്. കുട്ടികൾ ഒന്നൊന്നായി അടുത്തു വന്ന് വസ്തു എന്താണെന്ന് നോക്കി, എന്നിട്ടിങ്ങനെ പറഞ്ഞു, അത് കശുവണ്ടിയാണ് സർ. തലകുലുക്കിക്കൊണ്ട് ഗുരുനാഥൻ വീണ്ടും പറഞ്ഞു, ശരി, കശുവണ്ടി തന്നെ. അതിൻ്റെ ഉള്ളിലെന്താണ് ഉള്ളതെന്ന് പറയാമോ? വിദ്യാർത്ഥികൾ ഒന്നിച്ചൊന്നായി ഉറക്കെ പറഞ്ഞു, അണ്ടിപ്പരിപ്പ്. ഗുരുനാഥൻ വീണ്ടും ചോദിച്ചു, പിന്നെ? കുട്ടികൾ അടുത്തു വന്ന് അണ്ടി വീണ്ടും വീണ്ടും പരിശോധിച്ചു, എന്നിട്ടിങ്ങനെ പറഞ്ഞു, അകത്ത് വേറെന്ത് സർ? ഒന്നുമില്ല. ഗുരുനാഥൻ്റെ ചോദ്യം വീണ്ടും, ഒന്നുമില്ലേ? വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ, ഒന്നുമില്ല സർ. ഗുരുനാഥൻ കുറച്ചു നേരം നിശബ്ദനായി. പിന്നെ കുട്ടികളെ വരിവരിയായി സ്കൂൾ പരിസരത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തൊട്ടടുത്ത ഒരു ചെടി കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ഇതെന്താ മക്കളെ? യാതൊരു സംശയവും കൂടാതെ കുട്ടികൾ ഉറക്കെ ഉറക്കെ പറഞ്ഞു, കശുമാവിൻ തൈ. ഗുരുനാഥൻ വീണ്ടും, ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അവർ വീണ്ടും പറഞ്ഞു, വേറെന്ത്? കുറച്ചിലകളും വേരും, അത്ര തന്നെ. ഗുരുനാഥൻ കുട്ടികളെ വീണ്ടും മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് തൊട്ടരികെ കണ്ട വൻമരം ചൂണ്ടി ചോദിച്ചു, ഇതെന്താ മക്കളെ? അത് കശുമാവാണ് സർ. അതിനകത്ത് വേറെന്തെങ്കിലും? മരത്തടി, വേര്, ഇല, അത്ര തന്നെ. ഗുരുനാഥൻ കുട്ടികളെയും കൂട്ടി തൊട്ടരികിലുള്ള വേറൊരു മരത്തിനരികിലേക്ക് നടന്നു. എന്നിട്ട് വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചു. വിദ്യാർത്ഥികൾ മരം നന്നായി നിരീക്ഷിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഇത് നേരത്തെ കണ്ട പോലെ കശുമാവ് തന്നെ സർ. പല ഭാഗങ്ങളിലായി അണ്ടിയും മാങ്ങയുമുണ്ട്. വേറെ ഒന്നുമില്ലേ? ഗുരുനാഥൻ, വേറെ ഒന്നുമില്ല. ഗുരുനാഥൻ വീണ്ടും, വേറെ ഒന്നുമില്ല. കുട്ടികൾ പകച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഗുരുനാഥൻ ചോദ്യം ആവർത്തിച്ചില്ല. പിന്നെ എല്ലാവരെയും കൂട്ടി ക്ലാസ് റൂമിലെത്തി. എല്ലാം ഒന്ന് ശാന്തമായപ്പോൾ കയ്യിലിരുന്ന കശുവണ്ടി കാട്ടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ അണ്ടി കാണിച്ചപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതെന്താ? അതിനകത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അല്ലേ? എന്നാലത് മണ്ണോട് ചേർത്തപ്പോൾ കശുമാവായി. പിന്നെ മാങ്ങയും അണ്ടിയും ഉണ്ടായി അല്ലേ? ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെ മണ്ണോട് ചേർത്ത് വെച്ച് നന്നായി നനച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. കുട്ടികൾ ആകാംക്ഷയോടെ നോക്കുന്നത് കണ്ടപ്പോൾ ഗുരുനാഥൻ വീണ്ടും, അതായത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് വസ്തുക്കൾ അണ്ടിക്കകത്ത് ഉണ്ട് എന്ന് ചുരുക്കം. സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ അവ പുറത്തു വന്നു എന്ന് മാത്രം. നിങ്ങളും ഒരണ്ടിയായിരുന്നു ഒരു കാലത്ത്, പിന്നെ കുഞ്ഞായി കുട്ടിയായി, ഇനി നാളെ എന്നെപ്പോലെ വലുതാകും. കുട്ടികൾ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഗുരുനാഥൻ വീണ്ടും, ചിരിക്കണ്ട, ചിന്തിക്കണം. മണ്ണും നനവും കിട്ടിയപ്പോൾ അണ്ടിമരമായ പോലെ അറിവിൻ്റെ നനവ് കൊടുത്ത് നിങ്ങളും വളരണം. ശരീരമല്ല മനസ്സും, നമ്മൾ കാണുന്നതല്ല കാഴ്ചകൾ. കാഴ്ചകൾക്കും അപ്പുറം ഒരു ലോകമുണ്ട്. അത് കണ്ണിലൂടെയല്ല കാണുക, മനസ്സിലൂടെയാണ്. അതിന് അന്വേഷണത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ കൃഷ്ണമണിയും മനസ്സിൽ നമ്മൾ പ്രവർത്തിപ്പിക്കണം. അങ്ങനെ ആരോ ആയി ജീവിക്കുന്ന നമ്മൾ നാളെ സമൂഹത്തിൽ മറ്റാരോ ആയി ഉയർന്നു നിൽക്കും. സഹജീവികൾക്കത് കരുത്തും പ്രകാശവുമാകും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇബ്രാഹിം തിക്കോടി.

FM പ്രധാന വാർത്തകൾ. PM വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. VD സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വായനാദിനം. കേരളത്തിലെ ഗ്രന്ഥശാലാ സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ PN പണിക്കരെ സ്മരിച്ചുകൊണ്ട് കേരളത്തിലും ദേശീയതലത്തിലും ഇന്ന് വായനാദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാനത്ത് 19 പേർക്കു കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ട് നിപ്പ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ കാനഡയ്ക്ക് ഖത്തറിനെതിരെ തകർപ്പൻ ജയം. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് കാനഡയുടെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ഇനി റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ആറപ്പത്തിന് കാവ്യാഞ്ജലി, അക്ഷരമൂർത്തി, അയ്യപ്പ പണിക്കരുടെ കവിത ആലാപനം, പാണപ്പുഴ പത്മനാഭ പണിക്കർ. 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, പാരിസൺസ് ലിബർട്ടി സൺഫ്ലോർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം നഗരമേ നന്ദി, 7:15 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ അപൂർവ ഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 പാട്ടുപെട്ടിക്കാലം പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, 7:35 മുബാരക് ജ്വല്ലറി ശ്രദ്ധ, 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ,

7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റായി ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്തായി ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫെ. 8:45 ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 9:20 ഗാനോപഹാരം കേൾക്കാം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി. 9:30 ഇഷൽ മാല. 9:45 10:02 ചലച്ചിത്ര ഗാനങ്ങളാണ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 12:45 എവർ ഗ്രീൻ ഡ്യൂറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. 2:15 തുടർ നാടകം. രണ്ട് 2:30 ഗസലുകൾ കേൾക്കാം. 3:02

0: tons to 990 metric tons. Mr. Chauhan approved procurement of 2,115 metric tons of moong during the summer 2026 season for Haryana. In FIFA World Cup, Czechia were held 1-1 by South Africa in Group A match at the Atlanta Stadium in United States last night. And that is the end of this news bulletin.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് അയ്യപ്പ പണിക്കരുടെ അക്ഷരമൂർത്തി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് പാണപ്പുഴ പത്മനാഭ പണിക്കർ.
3: അക്ഷി

ഇന്ന് അയ്യപ്പ പണിക്കരുടെ അക്ഷരമൂർത്തി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് പാണപ്പുഴ പത്മനാഭ പണിക്കർ.

മർത്യചരിത്രവിഹാരം അക്ഷരസംഘാത നിബദ്ധം മർത്യചരിത്രവിഹാരം വിരൽമാടിയൊതുക്കിയ വരകളിലുറയുന്ന പ്രഭാവം.

മനമലരിതൾ തൂകും മകരന്ത വിഭാവം, കാണുന്ന കിനാവുകൾ പൊഴിയും കണ്ണീരിൻ നഗലേ, കാണാത്ത മഹാസത്യങ്ങൾ

0: തിന്മകൾ തൻ കന്മഷമകലാൻ കണ്ടെത്തിയ പരിഹാരം, തിന്മകൾ തൻ കന്മഷമകലാൻ കണ്ടെത്തിയ പരിഹാരം.
1: അയ്യപ്പ പണിക്കരുടെ അക്ഷരമൂർത്തി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് പാണപ്പുഴ പത്മനാഭ പണിക്കർ.
2: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ആദ്യം അഗ്നിപരീക്ഷ എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം വയലാറും ദേവരാജൻ മുരുക്കി യേശുദാസ് പാടിയതാണ് ചിത്രം താര.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം എസ് ജാനകി പാടിയതാണ്. ചിത്രം അമ്മയെ കാണാൻ. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ആകാശവാണി 103.6 റിയൽ FM-ൽ ഇനി ഇന്ന് കോഴിക്കോട് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ ഏതൊക്കെയെന്നറിയാം. കല്ലായി റോഡ് ജില്ലാ സഹകരണ ബാങ്ക് ഹാളിൽ EPFO കോഴിക്കോട് റീജിയണൽ ഓഫീസിന്റെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന ആനുകൂല്യ വിതരണവും ബോധവത്കരണവുമുണ്ട്. MK രാഘവൻ MP മേയർ ഒ സദാശിവനും മുഖ്യാതിഥികളാകും. വൈകിട്ട് 4:30 പരിപാടി. കോഴിക്കോട് ടൗൺഹാളിൽ വാർമുകിൽ ഫൌണ്ടേഷൻ അവതരിപ്പിക്കുന്ന സരിതാ റഹ്മാന്റെ യാതോമീം ആശ ആശാ ഭോസ്ലേക്ക് ശ്രദ്ധാഞ്ജലി വൈകിട്ട് 6:30. ഇനി ഇന്ന് June 19 വായനാ ദിനമായതിനാൽ വിവിധയിടങ്ങളിൽ വായനാ ദിന പരിപാടികൾ നടക്കുന്നുണ്ട്. മാനാഞ്ചിറ സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിൽ ക്വിസ് മത്സരം, ചരിത്ര പ്രദർശനവും എന്നിവ രാവിലെ 10:00, മികച്ച വായനക്കാരെ ആദരിക്കൽ വൈകിട്ട് 5:00 നടക്കും. ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് മോഡൽ ഗേൾസ് HSSൽ വായനാ പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം കലക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കും. UK കുമാരൻ, അസിസ്റ്റന്റ് കലക്ടർ മാളവിക ജി നായർ എന്നിവർ പങ്കെടുക്കുന്നു. രാവിലെ 10:30 പരിപാടി. കുതിരവട്ടം ദേശപോഷണി വായനശാലയിൽ ലൈബ്രറി കൌൺസിൽ വായന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നു. വൈകിട്ട് KN കുഞ്ഞഹമ്മദ് നിർവഹിക്കും. എർഞ്ഞിപ്പാലം ശ്രീ വാഗ്ഭടാനന്ദ ഗുരുദേവൻ സ്മാരക വായനശാലയിൽ PN പണിക്കർ അനുസ്മരണവും ഫോക്ലൂർ അക്കാദമി പുരസ്കാര ജേതാവ് KT ഗോപാലന് ആദരവും വൈകിട്ട് 6:30. കോഴിക്കോട് ഇന്ന് നടക്കുന്ന വിവിധ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ് ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പിഎം വിബിആർവൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും, കോഴിക്കോട് കല്ലായ് റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും, കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കും ിരിക്കുന്ന ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83-ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം BB ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി JP നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്നറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യം.

0: പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേസമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായനാദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ PN പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. PN പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി K.മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൗണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബു നാഡ കാവൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16th minute ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ 0.5 dozen ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-4 goals തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72nd minute മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 goals. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1st place. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നുണ്ട്. ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ശുഭയാത്ര നേരുന്നു.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
5: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
8: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
9: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സ് 254 പോയിന്റ് ഉയർന്ന് 77,409, നിഫ്റ്റി 82 പോയിന്റ് ഉയർന്ന് 24,126 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി വിപണിയിൽ ഇന്നലെ സ്വർണവില പരിശോധിച്ചാൽ പവന് 1,160 രൂപ കുറഞ്ഞ് 1,09,640 ഗ്രാമിന് 13,705 രൂപ.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
9: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
10: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
11: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
10: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
11: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
12: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
13: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
12: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
14: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
15: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
12: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

ജന്മം കൊണ്ട് മലയാളിയായ നടൻ. എന്നാൽ തന്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത് ഒരു കന്നഡ ചിത്രത്തിലൂടെ. ഒടുവിൽ 2003 പുറത്തിറങ്ങിയ CID മൂസ എന്ന ചിത്രത്തിലൂടെ ആദ്യമായി മലയാള ചലച്ചിത്രത്തിലേക്ക് വില്ലൻ വേഷത്തിൽ കടന്നുവന്ന നടൻ ആശിഷ് വിദ്യാർത്ഥിയുടെ ജന്മദിനമാണ് June 19. ഇന്നത്തെ ഗാനത്തിൽ കേൾക്കാം CID മൂസ എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം വിദ്യാസാഗറിന്റേത്.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും. എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ

0: ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
1: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
2: കണ്ണേ കരളെന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
1: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
2: അതപ്പോ നന്നായേ. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
1: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
3: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം. ജീവനുള്ള നഗരം, താമസക്കാരുമായും വിരുന്നുകാരുമായും സംവദിക്കുന്ന നഗരം, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ കണ്ണാടിയിലെന്ന വണ്ണം പ്രതിഫലിപ്പിക്കുന്ന നഗരം, ഇങ്ങനെ പലരും പല തലങ്ങളിലാണ് ഈ നഗരത്തെ ചേർത്ത് പിടിക്കുന്നത്. കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് മുരളീധരൻ സി തന്റെ പ്രിയ നഗരത്തെ വിവരിക്കുമ്പോൾ, കാപട്യമില്ലാത്ത മനുഷ്യരും സ്വാദിഷ്ടമായ ഭക്ഷണവും സ്ത്രീകൾക്ക് സുരക്ഷിത സഞ്ചാരം നൽകുന്ന വഴികളും അതിൽ നിറയും. ഇന്ന് ആ അനുഭവങ്ങൾ കേൾക്കാം.
4: ഞാൻ കോഴിക്കോട് വന്നത് 2000-ലാണ്. എന്റെ സ്വദേശം തലശ്ശേരിയാണ്. കുട്ടികളൊക്കെ നാട്ടിൽ പഠിക്കുന്നതുകൊണ്ട് ഒരു വർഷം ബാച്ചിലറിനുള്ള ലൈഫായിരുന്നു. ഇൻഫാക്ട് കാരണം അപ്പോഴും ഞാൻ ചാലപ്പുറത്ത് ഒരു ലോഡ്ജിൽ ഒരു വർഷം അവിടെ താമസിച്ചു. പിന്നെ അടുത്ത അക്കാഡമിക് ഇയറിലാണ് ഞാൻ കോഴിക്കോട് ഫാമിലീനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ചെറുതായിരുന്നു. അവർ രണ്ടുപേരും ഇവിടെ കോഴിക്കോട് വേദവ്യാസ ഇതിൽ ചേർത്തു. അപ്പോൾ അതിനുശേഷം ആണ് ഞാൻ ഫാമിലി ആയിട്ട് കോഴിക്കോടുകാരനായത്. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വരാനുള്ള ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. പക്ഷെ അതേസമയം തന്നെ എൻ്റെ ജോലിയുടെ കമ്പൽഷൻ വന്നു. ഞാനവിടെ ഒരു ഏകദേശം 15 വർഷത്തോളം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ പ്രൊഫഷണൽ സർവീസ് റെപ്രസെൻറ്റീവ് ആയിട്ട് ജോലി നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കമ്പനിയുടെ മേലെ നിന്നും നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മേലേക്ക് വരാൻ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് വെരി കംഫർട്ടബിൾ ഓവർ ദ ഇറ്റ്സ് എ സോർട്ട് ഓഫ് കമ്പൽഷൻ. അപ്പോൾ കമ്പൽഷൻ വന്നെങ്കിലും ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചൊരു നഗരമായിരുന്നു. അപ്പോൾ അത് കമ്പൽഷൻ ബിക്കം എ റിയാലിറ്റി. അങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നത്. ഞാൻ ലോ ഗ്രാജുവേറ്റ് ആയിരുന്നു സെയിൽസിലുള്ള സമയത്ത് തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ അഹമ്മദാബാദിലുള്ള സമയത്ത് എൻ്റെ വൈഫ് മാത്രം വീട്ടിൽ, കുട്ടികൾ രണ്ടുപേരും പുറത്ത്, അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ കമ്പനീൻ്റെ അടുത്ത് ഒരു VRS എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഭാഗ്യവശാൽ അവർ സമ്മതിച്ചു. അങ്ങനെയാണ് കോഴിക്കോട് വരാനുള്ള തിരിച്ചു വരാനുള്ള കാരണം. ആ ഫീൽഡിലേക്ക് പോയി കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലാ കോടതിയിൽ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദിവസവും വീട്ടിലെത്താൻ പറ്റുന്ന ഒരു ജോലി. അത് നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുതായ സമയത്താണ് കോഴിക്കോട് വന്നത്. അതൊരു സ്കൂളിൻ്റെ എക്സ്കർഷനായിട്ട് സംബന്ധിച്ച് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. അതിനുശേഷം കോഴിക്കോട് വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് പോകാമെന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 28 വർഷമായിട്ട് ഞാനൊരു കോഴിക്കോടുകാരനായി. ഈ നഗരത്തോട് എന്നെക്കാട്ടും കൂടുതൽ അവർ എൻ്റെ വൈഫായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ കോഴിക്കോട് വന്നപ്പോഴും പലരും നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ടച്ച് ചെയ്തിട്ട് പോകും. അതൊരു നല്ല അനുഭവമായിരുന്നു. ഇവിടെയായിരുന്നു മെഡിക്കൽ കോളേജ്. നാട്ടിൽ നിന്നുള്ള പല ആൾക്കാരും അവർക്ക് ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ബാക്കി സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ അതൊരു ശല്യമായിട്ടായിരുന്നില്ല കണ്ടിരുന്നത്. കാരണം നാട്ടിൻപുറത്തുള്ള ആ സ്നേഹമുണ്ടല്ലോ, ആ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വാസ് എൻജോയിങ് ആക്ച്വലി. അതൊരു നല്ല അനുഭവമായിരുന്നു. അവസാനം കോഴിക്കോട് അത് കഴിഞ്ഞ് ഞാൻ ഫർദർ ആയിട്ട് അഹമ്മദാബാദിലേക്ക് മൂവ് ചെയ്തപ്പോഴും പിന്നെയും കോഴിക്കോടേക്ക് എങ്ങനെയെങ്കിലും വരണം. എത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ സ്വന്തം കീശയിൽനിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഒരു കോഴിക്കോടുകാരനായി. കുറേയധികം നന്നായിട്ടുള്ള സിറ്റിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പല അപകടങ്ങളും ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇറ്റ്സ് വെരി സ്ലോ ആക്ച്വലി. ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതും ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ലൊരു സിറ്റി ആയിട്ട്. കാരണം ഞാനിപ്പോൾ അടുത്ത് തന്നെ ഇപ്പം ബാംഗ്ലൂർ തന്നെ അടുത്ത് പോയപ്പോൾ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടാണ് ഉള്ളത്. അത് നോക്കുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഫാ ബെറ്റർ. പിന്നെ രണ്ടാമത് ഇപ്പം മഴക്കാലത്ത് ഇപ്പോൾ ഓട ശുചീകരണം അതൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് ആ റോഡ് സൈഡിൽ കുറച്ചും കൂടെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. പിന്നെ പഴയ ചരിത്ര സ്മാരകങ്ങൾ അതൊക്കെ നമ്മുടെ കോം

ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും കൂടെ പുനരുദ്ധരിക്കണം എന്നുള്ള, അതൊക്കെയാണ് എൻ്റെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതികൾ. കോഴിക്കോട് അന്നും ഇന്നും ജനങ്ങൾ സ്നേഹമുള്ള ജനങ്ങളാണ്. മനസ്സിൽ കാപട്ടിയില്ലാത്ത ഒരു നാട്ടുംപുറം നഗരത്തിൽ പറിച്ചു നട്ടതായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. ഓൾ ലവബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അത് റിയലി ഐ വാസ് എൻജോയിങ്. അത് നമ്മൾക്കും ഒരു മനസ്സ് തുറന്ന് അവരുമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല അനുഭവമായി എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. കോഴിക്കോടിനെ സംബന്ധിച്ച് കുട്ടികൾ രണ്ടുപേരും പഠിച്ചു. അവർ ഒരാൾ ചെന്നൈയിലേക്ക് ജോലിക്ക് പോയി, മറ്റേ ആൾ കാസർഗോഡ്.

0: സുരക്ഷിത നഗരമാണ്. രാത്രി വരെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നൊരു നഗരം എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചില വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഈ സ്ത്രീക്കെതിരെയുള്ള അതിക്രമണങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് കോഴിക്കോട് ഞാൻ ആ രീതിയിലുള്ളൊരു ഇതൊന്നും കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അത്രയും സുരക്ഷിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരും ആ രീതിയിൽ തന്നെയാണ്. ഇപ്പം എൻ്റെ വൈഫ് തന്നെ ഒരു 4-5 മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അമ്പലത്തിൽ പോകുന്നതും അത്രയും സുരക്ഷിതമായിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ രീതിയിൽ കോഴിക്കോട് നല്ലൊരു നഗരം തന്നെയാണ്. പിന്നെ എന്നെ കോഴിക്കോട് ഏറ്റവും കൂടുതലായിട്ട് എന്നെ പിടിച്ചു നിർത്തിയത് ഞാൻ ഒരു ഭക്ഷണപ്രിയാണെന്നുള്ള രീതിയിൽ കോഴിക്കോടിൻ്റെ ഭക്ഷണമാണ്. ഇൻഫാക്റ്റ് ഒരു പാവപ്പെട്ടവനും ധനികനും ഒരേമാതിരി ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നഗരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കോസ്റ്റ്ലി ഇതായിട്ടുള്ള ഡിഷസ് വേണമെങ്കിൽ ആ രീതിയിലും കിട്ടും. സാധാരണ പാവപ്പെട്ടവന് ഭക്ഷണം കഴിക്കണമെങ്കിലും അതും കഴിക്കുന്ന ഒരു നഗരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വളരെ വൃത്തിയുള്ള ഒരു നഗരമാണ്. പിന്നെ നമ്മുടെ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച്, മാനാഞ്ചിറ, സരോവരം ആ രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻഫാക്റ്റ് ഒരു ചരിത്രം ഉറങ്ങുന്നൊരു നഗരം എന്നൊക്കെ പറയാമല്ലോ. കുറ്റിച്ചിറ, മിഷാപ്പള്ളി, തളി ക്ഷേത്രം, വളയനാട് ക്ഷേത്രം, പിന്നെ സാമൂതിരിയുടെ നാട് എന്നുള്ള ആ ഒരു പ്രത്യേകതയും കൂടെ ഇതുണ്ടല്ലോ. പിന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ വിദ്യാഭ്യാസ സൗകര്യം, ചികിത്സാ സൗകര്യം, വലിയ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്, പിന്നെ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് ഇവിടെ 2 മെഡിക്കൽ കോളേജ് ഉണ്ട്. ഒന്ന് മറ്റേ നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആസ് വെൽ എസ് മലബാർ മെഡിക്കൽ കോളേജ്. പിന്നെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത് തന്നെയാണ് IIMK. എഞ്ചിനീയറിംഗ് കോളേജ്, NIT, ദെൻ സുഗന്ധവിള കേന്ദ്രം. ആ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും കോഴിക്കോടും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമായിട്ടുള്ള ആർക്കും ജീവിക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരം തന്നെയാണ് കോഴിക്കോട്. അപ്പോൾ അത് എന്നെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കോഴിക്കോട് വിട്ടുപോകാൻ ചിന്തിക്കാൻ പറ്റാത്തത് ആ രീതിയിൽ കാണുന്നത്. പിന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു പോരായ്മ പറഞ്ഞ് കോഴിക്കോടിന് സ്ത്രീകൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം അത് ഒരു പോരായ്മ തന്നെയാണ്. അതും കുറച്ച് പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന രീതിയിലും അവർക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ബീച്ച്, SM സ്ട്രീറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ രീതിയിലുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമ്മുടെ ബീച്ച് ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം രോഗികൾ വരുന്നതാണ്. അവിടെ നല്ലൊരു ഇതായിട്ടുള്ളൊരു കെട്ടിടം വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോഴിക്കോടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഈ കോഴിക്കോട് ഭയങ്കരമായിട്ട് വികസിക്കുന്നതിനനുസരിച്ചിട്ട് ട്രാഫിക്കും ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ നഗരസഭയുടെ ബഡ്ജറ്റിലൊക്കെ കാണുന്ന ചില പ്രപ്പോസലാണ് ഒരു ട്രാൻസ്പോർട്ട് ഹബ്ബ് വരിക എന്നുള്ളത്. അത് എത്രയോ വർഷമായിട്ട് കടലാസ് കിടക്കുക എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ മോണോ റെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ സർവീസ് കുറച്ചു കാലം മുന്നേ പറഞ്ഞിരുന്നു. അതും ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയായ ഒരു സാഗർമാല പദ്ധതി പറഞ്ഞിട്ട് തുറമുഖങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതും കോഴിക്കോടിൽ ഫീച്ചർ ചെയ്തിരുന്നു, ബേപ്പൂർ മുതൽ ബാംഗ്ലൂർ വരെ. അതും ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല. അത് കംപ്ലീറ്റ്ലി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. അപ്പോൾ ഇത്തരം അപാകതകളും കൂടെ ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടിനെ നമുക്ക് ലോകോത്തര നഗരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് മുരളീധരൻ സി. നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
6: 2 വർഷം വാറന്റി, ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ

2013 പുറത്തിറങ്ങിയ നേരം എന്ന ദ്വിഭാഷാ ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാജേഷ് മുരുകേഷിന്റെ ഈണത്തിൽ ഈ പാട്ട് പാടിയത് ശബരീഷ് വർമ്മ, വരികൾ ജഗദീഷ് ശ്രീകുമാർ. മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന ജഗദീഷ് ശ്രീകുമാർ 1983 കിന്നാരം എന്ന ചിത്രത്തിൽ തമാശ രൂപേണെ ആലപിച്ച പിസ്താ സുമാക്കിറ എന്ന ഗാനത്തിന്റെ വരികളാണ് നേരം എന്ന ചിത്രത്തിന്റെ പ്രൊമോ സോങ് ആയി ഉപയോഗിച്ചത് എന്ന അപൂർവത ഈ ഗാനത്തിനുണ്ട്.

0: വെനീഷയുടെ ലുക്ക്, വെനീഷയുടെ കളറ്, വെനീഷയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സിലായി, ഏതാളാ ഈ വെനീഷ?
1: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീസയുടെ കാര്യം നമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസയല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീസിയ നമ്മളെ മുത്തല്ലേ.
2: വെനീസിയ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: 55 ഇഞ്ച് വലിയ LED ടിവിയിൽ ഓൺക്യൂ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
2: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
3: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇനി കാഴ്ച ക്ലിയറാകും.
4: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: എങ്ങോട്ടേക്കാ തിരക്കിട്ട്? യു സീം ടു ബി ബിസി.
6: യെസ്, യു ഗസ് റൈറ്റ്. ഒരു ഫ്രീ ഹേർട്ട് ചെക്കപ്പ് ക്യാമ്പ് ഉണ്ട്, അതിന്

0: ഹേർട്ട് പരിശോധനയോ? അതെന്ത് പുതിയ പരിശോധന?
1: സൗജന്യ ഹൃദയ പരിശോധന. ഹൃദയത്തിന് ഹേർട്ട് നല്ലാണ്ട് പിന്നെ എന്താ പറയാ?
0: ഒന്ന് സ്പെല്ലിംഗ് കേക്കട്ടെ.
1: HEART ഹേർട്ട്. എന്താ കുഴപ്പം?
0: ഹാർട്ട്, HEART ഹാർട്ട് ആണ് ഹൃദയം. ഹാർട്ട് ചെക്കപ്പ് ക്യാമ്പ് എന്നാണ് ഹൃദയ പരിശോധനാ ക്യാമ്പിന് പറയുക.
1: അപ്പോ ഹൃദയം ഇടുപ്പിന് എന്താ പറയാ?
0: ഹാർട്ട് ബീറ്റ്.
1: ഹൃദയാഘാതം?
0: ഹാർട്ട് അറ്റാക്ക്.
1: അപ്പൊ ഈ പ്രണയ സീൻസിലൊക്കെ കണ്ടിട്ടില്ലേ, നീ എന്റെ ഹൃദയം കവർന്നു എന്നൊക്കെ, അതെങ്ങനെ പറയാ?
0: യു സ്റ്റോൾ മൈ ഹാർട്ട്.
1: ഹേർട്ട് എന്നൊരു വാക്കുണ്ടല്ലോ, അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ
0: ഉണ്ട് ഹേർട്ട്, HURT ആണ് ഹേർട്ട്. അതായത് വേദനിപ്പിക്കുക, മുറിപ്പെടുത്തുക, പരിക്കേൽപ്പിക്കുക, വേദന, വേദനിപ്പിക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് HURT ഹേർട്ട് എന്ന വാക്കിന്.
1: കുറച്ച് സെന്റൻസ് പറഞ്ഞാൽ വ്യക്തമാവും.
0: നമ്മൾ കുട്ടികളോട് പറയാറില്ലേ, ശ്രദ്ധിക്ക് അല്ലെങ്കിൽ വീണ് പരിക്കേൽക്കും. ബി കെയർഫുൾ ഓർ എൽസ് യു വിൽ ഫോൾ ആൻഡ് ഹേർട്ട് യുവർ സെൽഫ്.
1: ബി കെയർഫുൾ ഓർ എൽസ് യു വിൽ ഫോൾ ആൻഡ് ഹേർട്ട് യുവർ സെൽഫ്.
0: ദാറ്റ്സ് റൈറ്റ്. കൊച്ചുകുട്ടികൾ പിച്ചെടുക്കുന്ന കാണുമ്പോൾ വേദന തോന്നാറില്ലേ? ഇറ്റ് ഹേർട്സ് ടു സീ ചിൽഡ്രൻ ബെഗ് ഓൺ ദ സ്ട്രീറ്റ്സ്. കുട്ടികൾ തെരുവിൽ പിച്ചെടുക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്.
1: ഇറ്റ് ഹേർട്സ് ടു സീ ചിൽഡ്രൻ ബെഗിംഗ് ഓൺ ദ സ്ട്രീറ്റ് എന്നും പറയാറില്ലേ?
0: അങ്ങനെയും പറയാം. ഇറ്റ് ഹേർട്സ് ടു സീ ചിൽഡ്രൻ ബെഗ് ഓൺ ദ സ്ട്രീറ്റ്സ്. ഇറ്റ് ഹേർട്സ് ടു സീ ചിൽഡ്രൻ ബെഗിംഗ് ഓൺ ദ സ്ട്രീറ്റ്സ്. രണ്ടും ശരിയാണ്.
1: അപ്പോ ഹാർട്ടിനും ഹേർട്ട് ആവാറില്ലേ?
0: പിന്നെ വെറുപ്പ് നിറഞ്ഞ വാക്കുകളുടെ അത്രയും ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ മറ്റൊന്നിനും ആവില്ല. Nothing can hurt the heart than hateful words. ഈ സെന്റൻസിൽ നോവിക്കുന്ന, വേദനിപ്പിക്കുന്ന എന്ന അർത്ഥത്തിൽ ഹേറ്റ്ഫുൾ എന്ന പദത്തിന് പകരം ഹേർട്ട്ഫുൾ എന്ന വാക്ക് യൂസ് ചെയ്യാം.
2: ഹേർട്ട്ഫുൾ, HURTFUL, ഹേർട്ട്ഫുൾ.
1: Nothing can hurt the heart than hurtful words.
0: Yes, നോക്കൂ. Past tense of hurt is also hurt. Hurt എന്ന പദത്തിന്റെ ഭൂതകാലവും hurt തന്നെയാണ്. ആ പട്ടിയെ ആരോ പരിക്കേൽപ്പിച്ചു. Somebody hurt the dog.
1: ഇപ്പോ heart okay ആയി.
0: ഹൃദയത്തിന്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. Hope your heart feels lighter now.
1: Definitely.
0: All the best for your free heart checkup camp.
1: Thank you.
3: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
4: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
6: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
9: ഡെങ്കിപ്പനി, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റിട്ടയേർഡ് സൂപ്രണ്ട് ഡോക്ടർ സജീവ് TK.
10: പകർച്ച വ്യാധിയായി പ്രത്യക്ഷപ്പെടാറുള്ള രോഗമാണ് ഡെങ്കിപ്പനി. പെട്ടെന്നുണ്ടാകുന്ന പനി, ക്ഷീണം, തലവേദന, കൈകാലുകളിലെ എല്ലുകൾക്കുണ്ടാകുന്ന വേദന, ഓക്കാനം, ഛർദിൽ, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ് എന്നീ ലക്ഷണങ്ങളും രോഗിയിൽ ഡെങ്കു വൈറസിന്റെ സാന്നിധ്യവും ഉള്ളതാണ് ഡെങ്കിപ്പനി. ഫ്ലാവി വൈറസിൽപ്പെട്ട ഡെങ്കു വൈറസ് രോഗമുണ്ടാകുന്നതിന് മുഖ്യ പങ്കുവഹിക്കുന്നു. ഈ രോഗാണുവായ വൈറസിനെ പരത്തുന്നത് EDCGT വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. ശുദ്ധജലത്തിലും ചെറുജലശേഖരത്തിലുമാണ് ഈ കൊതുകുകൾ മുട്ടയിട്ടു പെരുകുന്നത്. രോഗാണുവായ ഡെങ്കു വൈറസ് ബാധയുടെ

0: ഉള്ള വ്യക്തിയിൽ നിന്നും കൊതുകിലേക്ക് വൈറസ് കയറിക്കൂടുന്നു. തുടർന്ന് 8 മുതൽ 14 ദിവസം വരെ കഴിഞ്ഞാൽ ഈ കൊതുകിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗാണു പകരാൻ തക്കവണ്ണം പാകമാവുകയും ചെയ്യുന്നു. അതേ കൊതുക് മറ്റൊരാളിനെ കടിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് രോഗാണു എത്തുകയും ചെയ്യുന്നു. കൊതുകിൽ നിന്നും മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഡെങ്കു വൈറസ് ലസികാഗ്രന്ഥി അഥവാ ലിംഫ് നോഡിൽ എത്തിച്ചേരുകയും തുടർന്ന് മറ്റു കോശങ്ങളിലേക്കും രക്തക്കുഴലുകളിലേക്കും ചേക്കേറുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിലുള്ള ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനമാണ് പനി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ. 4 തരത്തിലുള്ള വൈറസ് വകഭേദങ്ങളുണ്ട്. ഒരിക്കൽ ഒരു തരത്തിലുള്ള ഡെങ്കു വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത വൈറസിനോടുള്ള പ്രതിരോധശേഷി ആ വ്യക്തിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ മറ്റ് 3 തരത്തിലുള്ള വൈറസ് ബാധയേൽക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 15 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. രോഗിക്ക് പെട്ടെന്നുണ്ടാകുന്ന ആദ്യഘട്ടത്തിലെ പനി 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്നു. തുടർന്ന് പനി കുറയുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം 2ാം ഘട്ടത്തിൽ വീണ്ടും പനിയുണ്ടാകുന്നു. അത് 2-3 ദിവസം തുടരുകയും ചെയ്യും. ഇതിനെ സാഡിൽ ബാക്ക് പാറ്റേൺ എന്ന് പറയും. ഈ അവസരത്തിൽ അതിശക്തമായ പനി ഉണ്ടാകാറുണ്ട്. പനിയോടൊപ്പം തന്നെ കൈകാലുകളിലെ എല്ലുകളിലും സന്ധികളിലുമുള്ള വേദന, നടുവേദന, കണ്ണിന് ഉൾവശത്തെ വേദന, തലവേദന, ഓക്കാനം, ഛർദിൽ, വയറുവേദന, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, ലസികാഗ്രന്ഥികൾക്കുള്ള വീക്കം എന്നീ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. തൊലിപ്പുറത്തുണ്ടാകുന്ന വിവിധ തരം തിണർപ്പുകൾ 2ാം ഘട്ടത്തിലെ പനിയോടൊപ്പം ഉണ്ടാകുന്നു. ലോലമായ കോശങ്ങളുള്ള മൂക്കിനുള്ളിൽ നിന്നും മറ്റും ചെറിയ അളവ് രക്തസ്രാവം ഉണ്ടായേക്കാം. ആദ്യമായി ഡെങ്കു വൈറസ് ബാധയുണ്ടാകുമ്പോഴാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. കാര്യമായ രോഗലക്ഷണങ്ങൾ പ്രകടമാകാതെയും ഡെങ്കു വൈറസ് ബാധയുണ്ടാകാറുണ്ട്. മുൻപ് ഡെങ്കു വൈറസ് ബാധിച്ചിരുന്നവർക്ക് വീണ്ടും മറ്റൊരു വകഭേദത്തിലുള്ള ഡെങ്കു വൈറസ് ബാധിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരിൽ രക്തത്തിലെ ഫൈബ്രിനോജൻ്റെ അളവ് കുറയുകയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് കണ്ണ്, മൂക്ക്, ത്വക്ക്, ദഹനേന്ദ്രിയങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നു. ഇതിനെ ഹെമറേജിക് ഡെങ്കു എന്ന് പറയുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന അതീവ ഗുരുതരമായ അവസ്ഥയിൽ രോഗി എത്തിച്ചേരുകയും ചെയ്യാം. ഈ രോഗം തലച്ചോർ, വൃക്കകൾ, കരൾ എന്നീ അവയവങ്ങളെ ബാധിക്കുന്നത് രോഗസങ്കീർണതയാണ്. രക്തപരിശോധനയിലൂടെ രോഗനിർണയം നടത്താം. എലിസ IgM ആൻറ്റിബോഡി ടെസ്റ്റ്, ലിവർ എൻസൈം ടെസ്റ്റ്, WBC, പ്ലേറ്റ്ലെറ്റ് എന്നിവയുടെ എണ്ണം കണ്ടെത്തുക എന്നിവയാണ് പ്രസ്തുത പരിശോധനകൾ. RT-PCR നടത്തി രോഗാണുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാം. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുമ്പോൾ തന്നെ അവയെ കണക്കിലെടുത്തുകൊണ്ട് ഹോമിയോപ്പതി ചികിത്സ നിർണ്ണയിക്കുന്നത് ഫലപ്രദമാണ്.
1: ഡെങ്കിപ്പനി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെൻറ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റിട്ടയേർഡ് സൂപ്രണ്ട് ഡോക്ടർ സജീവ് TK.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
8: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
9: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
10: ML പൗളീന എന്ന ഗായിക പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: എം എൽ പൗളീന പാടിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: സംസ്ഥാന നിയമസഭയിൽ പുതിയ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി ഡി സതീശൻ അവതരിപ്പിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. സദ്ഭരണം, സഹാനുഭൂതി എന്നതാണ് ബജറ്റിന്റെ പ്രമേയം. സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ മോശമെന്ന് വിലയിരുത്തി ധനവകുപ്പ് ധവളപത്രം പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബജറ്റ് അവതരണം. അതുകൊണ്ടുതന്നെ സംസ്ഥാനം മുഴുവൻ ബജറ്റ് അവതരണത്തിനായി കാത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്ന് ആദ്യം മാധ്യമപ്രവർത്തക പിങ്കി ബേബി.
2: മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന ബജറ്റിനെ കേരളത്തിലെ ഓരോ ജനങ്ങളും വലിയ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടിയാണ് കാത്തിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, വളരുന്ന പൊതുകടം, വായ്പാ തിരിച്ചടവുകൾ, പെൻഷൻ ശമ്പളം പോലുള്ള വൻ ചെലവുകൾ എന്നിങ്ങനെ വലിയ വെല്ലുവിളികൾക്കിടയിൽ നിന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വരുമാന വർധനയ്ക്കാണ് സർക്കാർ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത്. പക്ഷേ ജനങ്ങളുടെ ഭാരം ഒരു പരിധിക്കപ്പുറത്തേക്ക് കൂട്ടാനുമാകില്ല. ഇന്ധന വിലക്കയറ്റം മൂലവും സാധനങ്ങളുടെ വലിയ വിലക്കയറ്റം മൂലവും ഈ നാട്ടിലെ സാധാരണക്കാരെല്ലാം വലിയ ദുരിതത്തിലാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വിശ്വസിച്ച്

0: അധികാരത്തിലേറ്റിയ ഒരു സർക്കാർ നികുതി ഭാരം ആദ്യ ബജറ്റിൽ തന്നെ കൂട്ടുക എന്നുള്ളത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ ചതിയാണ്. ഒരു നികുതി വർധന എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഇടയില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നികുതി ഭാരം കൂട്ടാതെ തന്നെ നികുതി പിരിവ് കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്. നികുതി പിരിവിന്റെ കാര്യക്ഷമത കൂട്ടാൻ അല്ലെങ്കിൽ നികുതി സംവിധാനത്തെ ശക്തമാക്കാനുള്ള തീരുമാനങ്ങളും പദ്ധതികളും ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഭാവിയിലേക്കുള്ള റോഡ് മാപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊന്ന്. അതായത് കേരളത്തിലെ യുവാക്കൾ ഇപ്പോൾ അമേരിക്കയിലും ജർമ്മനിയിലും ജപ്പാനിലും US എല്ലാം വളരെ ഉന്നത ജോലികൾ ചെയ്ത് അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വേഗം കൂട്ടുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ക്വാളിഫൈഡായ, ഏറ്റവും വിദ്യാഭ്യാസമുള്ള, ഏറ്റവും മിടുക്കരായ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ കുടിയേറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിലെ യുവ പ്രൊഫഷണലുകളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ, അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ചയുടെ വേഗം കൂട്ടാൻ, നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ശമ്പളവും ജീവിത നിലവാരവും ഇവിടെ ഉറപ്പാക്കിയാൽ മാത്രമേ കേരളത്തിന്റെ യുവത നാട്ടിൽ നിൽക്കുകയുള്ളൂ. സാധാരണക്കാർക്ക് ഒരുപാട് പദ്ധതികൾ അധികാരം ഏറ്റെടുത്ത് അന്ന് തന്നെ VD സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി ബസ് സർവീസ്, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുടെ സ്റ്റൈപ്പൻഡ്, ഒരു കുടുംബത്തിന് 25 ലക്ഷം വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, ഇങ്ങനെയുള്ള ഒട്ടേറെ ജനകീയ പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾക്കുള്ള ചെലവ് സർക്കാർ എങ്ങനെ കണ്ടെത്തും എന്ന ഒരു വ്യക്തത ഈ ബജറ്റിൽ കേരളത്തിലെ ഓരോ ജനതയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പ്രഖ്യാപനം അധികാരം ഏറ്റെടുത്ത് അന്ന് തന്നെ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. അത് ഒരു വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പാണ്. ജപ്പാൻ മാതൃകയിൽ കേരളത്തിലെ വയോജനങ്ങളെ സംരക്ഷിക്കും, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുമെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. കേരളത്തിലെ പ്രായമേറിയ മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ അതിനൊരു വ്യക്തമായ രൂപരേഖ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നും ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്.
1: കേരളത്തിലെ സമ്പദ്വ്യവസ്ഥയെ ശക്തമാക്കാൻ കാർഷിക, വ്യാവസായിക, സേവന മേഖലകളിൽ എന്തെല്ലാം പദ്ധതികളാവും ബജറ്റ് മുന്നോട്ട് വയ്ക്കുക എന്നത് വളരെ പ്രധാനമാണ്. സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു.
2: UDF സർക്കാരിന്റെ പ്രഥമ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. നേരത്തെ തന്നെ ധവളപത്രത്തിലൂടെയും മറ്റും വ്യക്തമാക്കപ്പെട്ടതുപോലെ നേരത്തെ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റിന്റെ റിവൈസ്ഡ് ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കുക. കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 30,000 കോടി രൂപയുടെ പ്ലാനായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അതിൽ 20,500 കോടി രൂപ ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് പ്രതീക്ഷിച്ചിരുന്നതെന്ന് ബഡ്ജറ്റിൽ വരവിച്ചിരുന്ന ആ വരവ് ഇല്ല. അപ്പൊ 10,000 കോടി രൂപയുടെ ഒരു പ്ലാൻ മാത്രമായിട്ട് ഇതിനെ ചുരുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന അധിക ധനസമാഹരണം സംസ്ഥാന സർക്കാർ നടത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ 20,500 കോടി രൂപ ഷോർട്ടാണ്. അതുകൂടാതെ KSRTC കൊടുക്കേണ്ട 800 കോടി രൂപ വനിതാ യാത്രയുമായി ബന്ധപ്പെട്ട് ആശാ വർക്കർ, അംഗനവാടി, മറ്റ് കാര്യത്തിലുള്ള ചെലവ്, ഇതെല്ലാം കൂടെ കൂട്ടി വേറെ ഒരു 12,000 കോടി രൂപയുടെ കമ്മിറ്റ്മെന്റ് ഓൾറെഡി സംസ്ഥാന സർക്കാർ എടുത്തിട്ടുമുണ്ട്. അപ്പൊ ഈ രീതിയിൽ ധനസമാഹരണം എങ്ങനെ എന്നുള്ളതാണ് ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ ഉറ്റുനോക്കുന്ന കാര്യം ഒരു ബഡ്ജറ്റ് പെർസ്പെക്റ്റീവിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനായിട്ട് ഒരു ഭാവനയുള്ള പദ്ധതി, ഒരു റോഡ് മാപ്പ് പ്രത്യേകിച്ച് 1st എന്നുള്ള രീതിയിൽ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇപ്പൊ നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്നത് വിറ്റഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഐഡിയോളജിക്കലി ശരിയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതൊക്കെ ഒരു 1-time കോസ്റ്റ് ജനറേഷൻ മാത്രമാണ്. അതല്ലാതെ നമുക്ക് സ്ഥിരമായി വരുമാനം നേടിത്തരുന്ന എന്ത് പദ്ധതികളിലേക്കാണ് സർക്കാരിന് നമ്മളെ നയിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യമാണ്. സർക്കാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ചില കാര്യങ്ങൾ, തോട്ടം മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് പരിശോധിച്ച ശേഷം പ്രതികരിക്കേണ്ടതുണ്ട്. 2, പോർട്ട് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി തുറമുഖം വകുപ്പ് ഏറ്റെടുത്തത് മുതൽ അങ്ങനെ ചില നീക്കങ്ങൾ, അതിനെക്കുറിച്ചുള്ള സംസാരം വായുവിലുണ്ട്. പക്ഷെ ഇതൊന്നും വളരെ പെട്ടെന്ന് കേരളത്തിന് റവന്യൂ ജനറേറ്റിംഗ് ആയിട്ട് വരുന്ന പദ്ധതികളാണ് എന്ന് തോന്നുന്നില്ല. കേരളത്തിന്റെ കാർഷിക സമ്പത്ത്, തെങ്ങ്, പ്ലാവ് മുതലായവയെ ഊന്നിക്കൊണ്ട് പരമ്പരാഗത വ്യവസായ മേഖലകളെ എങ്ങനെ റിജുവിനേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി മാറി മാറി വന്ന സർക്കാർ അതിനെ തമസ്കരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ കശുവണ്ടി പുറത്തു നിന്ന് വന്ന് കൊല്ലം തുടങ്ങിയ മേഖലകളിൽ അൺസ്കിൽഡ് ലേബർ എന്ന് പറയാവുന്ന തല്ല് മേടിച്ച ശേഷം വീണ്ടും കയറ്റി അയക്കപ്പെടുകയാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിന്റെ ഒരു ഉൽപാദന മേഖലയെ എങ്ങനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാം എന്നുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ, ഉൽപാദക സഹകരണ സംഘങ്ങൾക്ക് ഊന്നൽ കൊടുക്കുമോ എന്നൊക്കെയുള്ളതാണ് ഞാൻ വളരെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും ബഡ്ജറ്റ് വന്നതിന് ശേഷം അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്.
1: സംസ്ഥാനത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനെതിരെ കൃത്യമായ

0: ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു ഗവൺമെന്റായി മാറാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ:
1: ഒരു പുതിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ. പ്രധാനപ്പെട്ടതായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ധവളപത്രത്തിൽ പറഞ്ഞ ഒരു കോഴ്സ് കറക്ഷൻ ഉണ്ടാകുമോ? രണ്ടാമത്, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് UDF വാഗ്ദാനം ചെയ്ത ഗ്യാരണ്ടികൾ നടപ്പിലാക്കണം. ഉദാഹരണത്തിന്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ സ്റ്റൈപ്പൻഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും? ഇനി മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി, ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റണം. ഇപ്പം നമ്മുടെ കോളേജുകളിൽ ഇപ്പം കുട്ടികളില്ല. പല ആർട്സ് കോളേജുകളും അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ റിസർച്ചും ഇന്നോവേഷനും അതിനുള്ള പ്രധാനപ്പെട്ട പ്രൊഫഷണലൈസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മൂന്നാമത് വേണ്ടുന്നത് ഒരു ജോബ് വാച്ച് ടവർ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്, അത് നമ്മൾക്കറിയാം. നമ്മൾ ജോലികൾ കിട്ടാത്തവർക്ക് അവിടെ പോയി പേ രജിസ്റ്റർ ചെയ്യാം. ഗവൺമെന്റിൽ വേക്കൻസി ഉണ്ടാകുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അവരെ അറിയിക്കും. ഇപ്പോഴും അതിന്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ഇപ്പം ഇനിയും വേണ്ടുന്നത് ഒരു ഗ്ലോബൽ വാച്ച് ടവർ ആണ്. അതായത് ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ലേബർ മാർക്കറ്റിൽ തൊഴിലാളികൾ തൊഴിൽ കിട്ടാനുള്ള മേഖലകൾ ഏതൊക്കെയാണ്, പുതിയ തൊഴിൽ സാധ്യതകൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് അതിനു വേണ്ടുന്ന രീതിയിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുക. പിന്നെ ഇതിന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം? ഒന്ന്, നമ്മളുടെ റവന്യൂ മൊബിലൈസേഷൻ ആണ്. അതായത് നമ്മളുടെ പിന്നെ വാണിജ്യ ടാക്സുകൾ, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇതിലൊക്കെ ഉള്ള ചോർച്ച തടഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ ടാക്സുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ വികസനത്തിനല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നേക്കണം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂവിൽ നിന്നും 77% ചെലവഴിക്കുന്നത് നമ്മുടെ ശമ്പളം കൊടുക്കുന്നതിനും പെൻഷൻ കൊടുക്കുന്നതിനും ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനുമാണ്. അതിന്റെ അർത്ഥം എന്താ? ബാക്കി 23% കൊണ്ട് വേണം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണം കണ്ടെത്താൻ. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് മാറ്റണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അരിയേഴ്സ് ഒക്കെ സ്റ്റാഗർ ചെയ്യുക. നമുക്ക് 500,000 കോടി രൂപയുടെ പൊതു കടമുണ്ടെന്നാണ് പറയുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ചെറിയ ടേമിലേക്കുള്ള ഷോർട്ട് ടേം ലോൺസ് ഒക്കെ മാറ്റി ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള ലോങ് ടേം ലോൺസ് ആക്കി മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വേണ്ടുന്നത് എന്താ? നമ്മുടെ PSU, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, അതെല്ലാം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം. കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉള്ളത്. 130-ലധികം സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഇത്രയും സ്ഥാപനങ്ങളുടെ ആവശ്യമില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ചിലതൊക്കെ നമുക്ക് മെർജ് ചെയ്യണം, ചിലത് പ്രൈവറ്റൈസ് ചെയ്യണം, ചിലത് അടച്ചു പൂട്ടണം. അതിനൊക്കെ വളരെ ധീരമായ നടപടികളാണ് വേണ്ടുന്നത്. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നമ്മുടെ കമ്മീഷനുകൾ, ഉദാഹരണത്തിന് സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ, കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ, ബാലാവകാശ കമ്മീഷൻ, സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ, ഇങ്ങനെ തന്നെ 4-5 കമ്മീഷനുകളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ ഒരു യൂണിഫൈഡ് ഫാമിലി വൾനറബിൾ ഗ്രൂപ്പ്സ് കമ്മീഷൻ എന്നാക്കുകയാണെങ്കിൽ ഒരുപാട് ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുകയാണ്. ഇതിന് ഒരു പുതിയ ദിശ കണ്ടെത്താനായിട്ട് പുതിയ മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നാണ് നമ്മളെല്ലാം ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
0: ജനങ്ങൾക്ക് മേൽ വലിയ നികുതി ഭാരമോ കടബാധ്യതകളോ ഇല്ലാതെ സമാധാനപരമായി ജീവിതം മുന്നോട്ടു പോവാൻ ആവശ്യമായ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻ സർക്കാരിന്റെ നയങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നാവുമോ അതോ അതിന്റെ തുടർച്ച തന്നെയാവുമോ ഈ ബജറ്റ് എന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം കാലാനുസൃതമായി എല്ലാ മേഖലകളിലും നയപരമായ മാറ്റങ്ങൾ വരുത്തുക വഴി കേരളത്തെ ഇനിയും മുന്നോട്ടു നയിക്കുന്ന ഒരു ബജറ്റാണ് പുതിയ സർക്കാരിൽ നിന്നും ഏവരും പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് റാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: നേത്ര പരിശോധനാ രംഗത്ത് 600 പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

പൂർവി കല്യാണി എന്ന രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ പ്രശസ്തമായൊരു കൃതിയാണിത്. ഷഡ്ജം, ശുദ്ധരിഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കാകളനിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: चंदन का एहसास।
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

തമിഴകത്ത് ഇളയരാജ ഗാനങ്ങളിൽ ഭ്രമിച്ച് ഉന്മാദികളായി നടക്കുന്നവരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. വല്ലാത്തൊരു ഉത്തേജക വീര്യത്തോടെയാണ് ഓരോ സാധാരണക്കാരന്റെയും മോഹങ്ങളിലേക്ക് അവ കലർന്നിറങ്ങുന്നത്. സിന്ധു ഭൈരവിയിൽ യേശുദാസ് പാടിയ കലൈവാണിയ എന്ന ഗാനം ആരോഹണ സ്വരങ്ങൾ മാത്രമുള്ള വ്യത്യസ്തമായൊരു കോമ്പോസിഷൻ പോലെ ആരോഹണങ്ങൾ മാത്രമുള്ള ഒരു സംഗീതയാത്രയാണ് രാജയുടേത്. ചിത്രം സിന്ധു ഭൈരവി, പാടിയത് യേശുദാസ്.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
8: എന്നെ ഇവിടെ ആക്കിയത് ഉണ്ണിച്ചക്കനാണെന്ന് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞപ്പോ മുതല് ഞാനും ആകെ വല്ലാണ്ടായിരിക്കേടോ. ഒരു പിടിയും കിട്ടുന്നില്ല. കുറച്ചിടെ ആലോചിച്ചിട്ട് ഒറ്റക്കൊമ്പൻ പറഞ്ഞു, ഞാൻ ഗൗരവത്തിലെടുക്കാതിരുന്ന കാര്യമാണ്. ഇപ്പോ ആലോചിക്കുമ്പോ എന്തോ ഒരു ബന്ധമുള്ളതുപോലെ. ബെഞ്ചമിൻ ആകാംക്ഷയോടെ കാത്തു. ഞാൻ ചെല്ലുമ്പോ പാലത്തെ മഞ്ഞുണ്ടായിരുന്നു. കാറിലേക്കും താഴേക്കുമൊക്കെ നോക്കി ഞാനങ്ങനെ നിൽക്കുമ്പോ പിന്നീ കൂടെ ഒരു വെളുത്ത കാള നടന്നു പോണത് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ അത് മഞ്ഞിനകത്ത് മറഞ്ഞും പോയി. അലഞ്ഞതിരിയണ വല്ല കാലിയുമായിരിക്കും. അല്ല സാറേ, കൂട്ടി ആലോചിക്കുമ്പോ കൃത്യമാണ്. ഉണ്ണിച്ചക്കൻ സാറ് പറയ കമ്മ്യൂണിറ്റി അല്ലേ? അവരല്ലേ ഒടിവിദ്യയൊക്കെ ചെയ്യണത്? ബെഞ്ചമിൻ അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒടിയന്മാര് വെള്ളക്കാളകളായി മാറാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആവോ, എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇരുവരും അതേപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബെഞ്ചമിൻ യൂണിഫോം അണിഞ്ഞു. അപകടത്തിന്റെ ശേഷിപ്പായി ഇടയ്ക്കിടെ വാളുകൊണ്ട് പിളരുന്നതുപോലെയുള്ള തലവേദന ഉണ്ടായിക്കൊണ്ടിരുന്നു. രണ്ടോ മൂന്നോ നിമിഷ നേരത്തേക്ക് ഓർമ്മകളെല്ലാം തുടച്ചു നീക്കപ്പെട്ടിരുന്നു. ഒരു തലവേദനയുടെ ആക്രമണം കഴിഞ്ഞ് സ്വസ്ഥമായി വന്ന ഒരു ഉച്ചനേരത്താണ് പള്ളിവികാരി കയറി വന്നത്. സെമിത്തേരിയെന്ന് കാണാതായ ശവത്തിന്റെ കേസ് എവിടെയും എത്തിയിട്ടില്ല. കുഞ്ഞിനെ തോണ്ടിയെടുത്തത് സേവരാണെന്ന ധാരണയിൽ അയാളുടെ ചിത്രം എല്ലാ സ്റ്റേഷനുകളിലേക്കും എത്തിക്കാനുള്ള നടപടി മാത്രമാണ് ഇതുവരെ എടുത്തത്. വികാരിയച്ഛനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ കസേരയിൽ വിളിച്ചിരുത്തി ഭവ്യതയോടെ പെരുമാറി. എന്നാൽ വികാരിയച്ഛനെ അതൊന്നും ബാധിക്കുന്നില്ലെന്നാണ് തോന്നിയത്. ചെറിയൊരു മൗനത്തിനു ശേഷം അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ആ സെമിത്തേരി മോഷണം നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ലെന്നാ തോന്നണത്. ഇടയിൽ കയറി ഒന്നും പറയാതെ വൃദ്ധന് പറയാനുള്ള കാര്യങ്ങൾക്കായി ബെഞ്ചമിൻ കാതോർത്തു. സേവ്യറിന് ഭ്രാന്താണെന്നൊക്കെയാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ് കേട്ട കാര്യങ്ങൾ. എങ്ങനെ കാര്യങ്ങൾ പറയുമെന്നറിയാതെ വല്ലാത്ത വിഷമവൃത്തത്തിലാണ് അദ്ദേഹമെന്ന് മനസ്സിലായി. ഒന്നും തീർത്തു പറയാൻ പാടില്ലാത്ത സ്ഥിതിയിലാണ് ഞാൻ. എന്താണ് സത്യം, എന്താണ് അസത്യം? ഒരു പിടിയും കിട്ടണില്ല. ബെഞ്ചമിൻ വികാരിയെ നോക്കി നിന്നു. അദ്ദേഹം ആലോചനകളിലായിരുന്നു. പൈശാചിക ബന്ധനമെന്നൊക്കെ പറയാറുണ്ട്. ഇതിപ്പാ നമുക്ക് വിശദീകരിക്കാനാകാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടച്ച. ആ കൊച്ചിന്റെ അപ്പൂപ്പൻ അച്ചമ്പി കാപ്പിരിസേവ നടത്തിയിരുന്നു. തന്നെയുമല്ല, സേവയ്ക്ക് തുണച്ചയാളെ കൊല്ലുകയും ചെയ്തു എന്നാ എൻ്റെ ഒരു കണ്ടെത്തൽ. തലയില്ലാത്ത അസ്ഥി കൂടെ അവിടുന്ന് കിട്ടിയ കാര്യം അച്ഛനും അറിയാമല്ലോ. എല്ലാ പൈശാചികതയും ഒരു വീട്ടിൽ ചെന്ന് ചേർന്ന പോലെയാണ് തോന്നണത്. കുറേ നേരം മൗനത്തിലകപ്പെട്ടു പോയി ഇരുവരും. സേവ നടത്തുന്നവരുടെ രണ്ടാം തലമുറയിൽ സാത്താമെന്ന്

0: പറക്കുമെന്നൊക്കെയാണ് ഇവിടത്തുകാര് പറയണത്. അങ്ങനെയാണെങ്കിൽ സേവ്യറിന്റെ മോൻ ഇമ്മാനുവല്
1: സാത്താനായിരിക്കുമെന്ന വാക്കുച്ചരിക്കാൻ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം തുടർന്നു,
0: കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇമ്മാനുവല് കുഞ്ഞുനാളിലേ തൊട്ട് പള്ളിയിൽ പോകില്ലായിരുന്നു. രണ്ടു പ്രാവശ്യമാണ് അവനെ പള്ളിയിൽ കൊണ്ടുപോയത്. ആദ്യം ബൗത്തീസിന് കൊണ്ടുവന്നപ്പോ പള്ളിയുടെ മേൽക്കൂരയെന്ന് വിളക്ക് വീണ് പ്ലമേനച്ചേട്ടത്തി മരിച്ചു. അതിന്റെ ഷോക്കില് കൊച്ചിന്റെ അമ്മൂമ്മ അന്നം കുട്ടി താത്തി.
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
5: എഫ് എം പ്രധാന വാർത്തകൾ. ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് രാജ്യത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് കെഎസ്ഇബി. നിലവിൽ കെഎസ്ഇബി അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂവെന്ന് കെഎസ്ഇബി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്ന് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തും. മിനിമം വേതനം ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ 35 ദിവസമായി സമരം തുടരുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് സമഗ്രമേഖലയെയും സ്പർശിച്ച വികസനമാണ് നടപ്പാക്കുന്നതെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം പരിപാടി കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ ന്യൂസിലൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: വിരിയാൻ തുടിക്കുന്ന പ്രണയമുകുളത്തിന്റെ കൽപ്പന ചാരുത തുളുമ്പുന്ന ഗാനം. കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ പ്രിയതമൻ ചാരുത്തണയുമ്പോൾ എന്തു പറയണമെന്നറിയാതെ വെമ്പൽ കൊള്ളുന്ന കാമുകി ഹൃദയത്തിന്റെ മധുര നൊമ്പരം എസ് ജാനകിയുടെ സ്വരമാധുരിയിൽ അനുശ്വരമായിരിക്കുന്നു. ചാമരം എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ രചിച്ച ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. എഴുപതുകളിലെ ഗന്ധർവനാദത്തിന്റെ നവ്യ സൗന്ദര്യം അനുഭൂതി വിടർത്തിയ ഗാനം. പാതി വിരിഞ്ഞൊരു പാതിരാപ്പൂവായി വാതിലിൽ വന്നു വസന്തം. ഒ എൻ വി കുറുപ്പിന്റെ പ്രതിഭയുടെ വിരലടയാളം പതിഞ്ഞ ചാരുതയാർന്ന വരികൾ. ദേവരാഗങ്ങളുടെ ചക്രവർത്തി ദേവരാജൻ മാഷിന്റെ ഈണം. ചിത്രം നിശാഗന്ധി.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജി മനോജ് കുമാർ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
6: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
8: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
9: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
10: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: എൻഎഫ് വർഗീസ് എന്ന ഓർമ്മ.
2: രവി, ദേർസ് എ പ്രോബ്ലം. ഇതാ മാണിക്കലാലൻ രാജൻ ട്രേഡേഴ്സിന് സ്വാമിനാഥൻ സാർ ഇഷ്യൂ ചെയ്തൊരു ചെക്കിന്റെ പ്രശ്നമാണ്. 4-5 lakh ദിർഹംസ്. ഇതിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് മുഴുവൻ പണം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അമ്മൂനെ കോടതി കയറ്റാൻ അവരുടെ പരിപാടി. അറിയാലോ, വെറുതെ പേരിനാണെങ്കിലും സ്വാമിനാഥ് സാറിന്റെ ഓരോ ബിസിനസ്സിലും പാർട്ട്നേഴ്സാണ്.
1: മലയാള ചലച്ചിത്ര രംഗത്തിന് ജൂൺ നഷ്ടങ്ങളുടെ മാസമാണ്. പ്രതിഭാധനരായ എത്ര കലാകാരന്മാരെയാണ് ജൂൺ മാസം നമ്മിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ടുപോയിട്ടുള്ളത്. 2002 ജൂൺ 19 തീയതി ഓർമ്മയായി മാറിയ എൻ എഫ് വർഗീസ് എന്ന കലാകാരന്റെ കലാജീവിതത്തെ അടയാളപ്പെടുത്തുന്നു ഈ ചിത്രീകരണം.
2: പിന്നെ ഞാൻ അതിൽ വിട്ട് സംസാരിക്കുന്നു തോന്നരുത്. ഇതുപോലെ സ്വാമിനാഥനൻ കമ്പനിയുടെ മുഴുവൻ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തന്നെയാണ് രവിയുടെ പുറപ്പാട്.
1: ഒരു ചലച്ചിത്ര നടൻ എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ എൻ എഫ് വർഗീസ് എന്ന കലാകാരൻ ജനങ്ങൾക്കിടയിൽ

0: എളുപ്പം തിരിച്ചറിയപ്പെടുന്നത്. എന്നാൽ അഭിനയകലയുടെ ഉപാസകനായി അറിയപ്പെടാനാണ് NF ആഗ്രഹിച്ചത്. സിനിമയിലാകട്ടെ, നാടകത്തിലാവട്ടെ, സീരിയലുകളിലാവട്ടെ, റേഡിയോ നാടകങ്ങളിലാവട്ടെ, അഭിനയപൂർണത എന്ന വിലോഭനീയവും വിദൂരസ്ഥവുമായ അജ്ഞാത ദ്വീപിലേക്കുള്ള ഓരോ സമുദ്ര സഞ്ചാരങ്ങളായാണ് NF പരിഗണിച്ചിരുന്നത്. ആ സാഹസിക പര്യടനം ചിലപ്പോൾ സിനിമയുടെ ആഡംബര കപ്പലുകളേറിയാവാം, ചിലപ്പോൾ അത് സ്റ്റേജ് നാടകങ്ങളുടെ പായ്ക്കപ്പൽ സഞ്ചാരങ്ങളാകും, ചിലപ്പോഴൊക്കെ അത് റേഡിയോ നാടകങ്ങളുടെ കൊച്ചു തോണിയേറിയുള്ള യാത്രയാകും. ഏത് ജലയാനത്തിലൂടെയുമാവട്ടെ, മഹത്തായ ഏതോ ഒരു ലക്ഷ്യം തേടി സാഹസികമായി മുന്നേറുന്ന ഒരു സമുദ്ര സഞ്ചാരിയുടെ മട്ടായിരുന്നു NF-ന്. അഭിനയം ആത്മാവിഷ്കാരത്തിൻ്റെ മാർഗമായി തിരിച്ചറിയുകയും അവലംബിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ കലാകാരന് യാത്ര ഏതിലെന്ന് നോട്ടമില്ല, ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യബോധം കൈവിടാതുള്ള ആ യാത്ര അമച്വർ നാടകവേദിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്.
1: എന്നെ അന്വേഷിച്ചു എന്ന് അരുന്ധതി തമ്പുരാട്ടി പറഞ്ഞു.
2: ഓർക്കായിരുന്നു കുട്ടി.
0: അവിടെ നിന്ന് പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള NF വർഗീസിന്റെ വളർച്ചയിൽ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞ നാടകരചയിതാവും സംവിധായകനുമായ സേവ്യർ പുൽപ്പാട് ആദ്യകാല നാടക നാളുകളിലെ NF-നെ ഓർത്തെടുത്തത് ഇങ്ങനെ.
3: 77 എന്റെ മൈത്രി എന്ന കലാസമിതിയിലെ പ്രൊഫഷണൽ നാടകസമിതിയില് അമർഷം നാടകത്തിലെ ഓച്ചിറപ്രതാപൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടാണ് വർഗീസ് പ്രൊഫഷണൽ നാടക ജീവിതം ആരംഭിക്കുന്നത്. അതിനു മുൻപ് ഞങ്ങൾ ഒരുമിച്ച് താപസേതം, ആയുധപ്പുര തുടങ്ങിയ ഏക നാടകങ്ങളിൽ ഒരുമിച്ച് ഞങ്ങൾ മത്സരത്തിന് പോകുമായിരുന്നു. അതിലൊക്കെ മിക്കവാറും അതിൻ്റെ രചനയ്ക്കും സംവിധാനത്തിനും എനിക്ക് അവാർഡ് കിട്ടുമ്പോൾ വർഗീസിനായിരിക്കും നല്ലാടമുള്ള അവാർഡ് കിട്ടാറുള്ളത്. അങ്ങനെ കുറേ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ നാടകസമിതി തുടങ്ങുന്നത്. അലോചിച്ച പ്രതാപൻ എന്ന കഥാപാത്രം വർഗീസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായൊരു കഥാപാത്രമായിരുന്നു. അത് ഒത്തിരിയേറെ പ്രശംസ പിടിച്ചുപറ്റിയ കഥാപാത്രമാണ്. അതിനുശേഷം സംസ്ഥാന അവാർഡ് ലഭിച്ച യവനങ്ങളുടെ മുമ്പ് നാടകത്തിൽ ചെറിയാനെ വർഗീസ് അവതരിപ്പിച്ചു. ആ നാടകത്തിന് പോലെ രചനയ്ക്കും സംവിധാനത്തിനും അവതരണത്തിനും സർക്കാരിൻ്റെ അവാർഡ് ലഭിക്കുകയുണ്ടായി. അടുത്ത് ചെറിയാനും വളരെ അനശ്വരമായ കഥാപാത്രമാണ്. മലയാള നാടകത്തിൽ രണ്ടര മണിക്കൂർ രണ്ട് കഥാപാത്രങ്ങൾ സ്റ്റേജിൽ നിന്ന് പോകാൻ അതെ ഇരിക്കുന്നൊരു നാടകമാണത്. അതിന് വർഗീസ് ധ്രുവപൊട്ടി രണ്ടര മണിക്കൂറും സ്റ്റേജിലുണ്ടായി അഭിനയിച്ചു എന്നുള്ളതാണ്. വളരെ റീലായൊരു അഭിനയം, അതായത് കൃത്രിമമായ അഭിനയം നാടകവേദിയിലുണ്ടായതിൻ്റെ കാലഘട്ടത്തിൽ വളരെ സ്വാഭാവികമായ അഭിനയം കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടനാണ് വർഗീസ്. അതുപോലെ അഭിനയത്തിൻ്റെ ശബ്ദത്തിൻ്റെ ക്രമീകരണം എങ്ങനെയാണ് നാടകത്തിൽ പ്രയോഗിക്കേണ്ടതെന്ന് പരിചയപ്പെടുത്തുന്ന ആളും വർഗീസ് തന്നെയാണ്. നല്ല ശബ്ദം ഉണ്ടായതുകൊണ്ട് നല്ല നടനാകില്ല, പക്ഷെ നല്ല ശബ്ദം എങ്ങനെ നാടകത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് തെളിയിച്ച ആളാണ് വർഗീസ്. അതിനുശേഷം പിന്നെ എൻ്റെ ശരവർഷം നാടകത്തിൽ അഭിനയിച്ചു. 3-4 വർഷമയത്തിലുണ്ടായതിന് ശേഷമാണ് പിന്നെ മിമിക്രി രംഗത്തേക്ക് വർഗീസ് കടന്നു വരുന്നത്. കേരളത്തിൽ ആദ്യത്തെ ഒരു ട്രൂപ്പ് എന്ന നിലയ്ക്ക് മിമിക്രി തുടങ്ങുന്നത് കൊച്ചിൻ കലാഭവനാണ്. അതിനകത്ത് ആദ്യകാലത്ത് വർഗീസ് തുടക്കത്തിലുണ്ടായിരുന്നു. എന്നാലും മിമിക്രിയോടൊന്നും പുള്ളിക്ക് അത്ര വലിയ താല്പര്യമുള്ളതാണെന്നായിരുന്നില്ല. അപ്പോഴും പുള്ളിയുടെ മോഹം അഭിനയത്തിൽ തന്നെയായിരുന്നു. നാടക കൂടാതെ വർഗീസ് ആരും അറിയാത്തൊരു കാര്യമുണ്ട്, വർഗീസ് നാടകവും എഴുതിയിട്ടുണ്ട്. അത് പലർക്കും അറിയില്ല. അത് അടൂർ ജയാ തിയേറ്റേഴ്സിന് വേണ്ടി പുള്ളി അഭിനയിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. അതിനകത്ത് തിലകനാണ് ആ നാടകം സംവിധാനം ചെയ്ത് പ്രത്യേക കഥാപാത്രം. അതിനുശേഷം നാടകം എഴുതിയിട്ടില്ലെങ്കിലും അത് ശ്രദ്ധിക്കപ്പെടേണ്ട കഥാപാത്രമാണ് നാടകമായിരുന്നു അത്.
0: സേവ്യർ പുൽപ്പാട്.
3: അതിനു മുമ്പ് പുള്ളി അമച്ച രംഗത്തും കുറേ കാലം പയറ്റി തെളിഞ്ഞിരുന്നു. ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 30 വർഷക്കാലം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ വർഗീസിൻ്റെ ഈ രംഗത്തുള്ളൊരു പ്രതിഭയെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തു പോകുന്നൊരു ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ അമർഷ നാടകം പൊന്നാനി ഫൈനാൻസ് സൊസൈറ്റിയിൽ അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അതിൻ്റെ അവസാന സമയത്ത് അതിൻ്റെ പ്രധാന നടിക്ക് ബോധക്ഷയം വരികയാണ്. സ്വാഭാവികമായിട്ടും ചെയ്യാമെന്നത് കർട്ടനിട്ട് നാടകം അവസാനിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വീണ്ടും ആരംഭിക്കുക എന്നുള്ളതാണ്. പക്ഷേ വർഗീസ് അതിവിദഗ്ധമായി സ്വന്തം ഡയലോഗ്സ് ചേർത്തുണ്ടാക്കി ആ നാടകം ആരും അറിയാതെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പോലും അറിയാതെ അത് പൂർത്തിയാക്കുകയും പ്രേക്ഷകന് അവസാനം കൈയിടുകയും ചെയ്യുന്നതാണ്. നാടകം കഴിഞ്ഞാളോട് പറയുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടന്നു പ്രേക്ഷകർ അറിയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്.
0: നാടക സംഘങ്ങൾ, രംഗാവതരണങ്ങൾ, തന്റെ അഭിനയ സിദ്ധിയെ രാഗി മിനുക്കിയെടുക്കുകയായിരുന്നു NF വർഗീസ്.
4: ടിപ്ടോപ്പസിസ് എഴുതിയ എനിക്ക് ഗുസ്തി പഠിക്കേണ്ട എന്ന നാടകം അവതരിപ്പിക്കാനായിട്ട് അതിലെ ഒരു മുസ്ലിം ചായക്കടക്കാരൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ടാണ് NF എന്റെ ഗ്രാമമായ ശ്രീമൂലനഗരത്ത് വന്നത്.
0: പ്രശസ്ത നാടകരചയിതാവും സംവിധായകനുമായ ശ്രീമൂലനഗരം മോഹൻ.
4: ആ നാടകം കണ്ട പ്രേക്ഷകരെല്ലാം തന്നെ ഇദ്ദേഹം അതുല്യനായ ഒരു നടനാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് തിയേറ്റർ

0: വന്നത്. പിന്നീട് എത്രയോ നാടകങ്ങൾ, അമേച്ചർ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ, ആ വീതിയിലെല്ലാം വർഗീസിനെ കാണുമ്പോഴൊക്കെ വർഗീസ് ഇങ്ങനെ പടിപടിപടിയായിട്ട് ഉയരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അനുഷ്ഠാനം എന്ന പേരിൽ ഞാൻ എഴുതിയൊരു നാടകം സംസ്ഥാന മത്സരത്തിന് വേണ്ടി പോകേണ്ടി വന്നപ്പോൾ അതിലെ പ്രധാന നടനായ ഒരാള് കർത്ത എന്ന് പറയുന്ന ഒരു നടന് അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. നാടകം നടത്താൻ വയ്യാത്തൊരു സാഹചര്യം വന്ന ഉടനെ വർഗീസ് മനസ്സിലാക്കുകയും അദ്ദേഹം വന്നതിലെ ഏറ്റവും സങ്കീർണമായ ഒരു കഥാപാത്രത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ച് ഒരു പ്രോംപ്റ്റിങ്ങിന്റെ സഹായമില്ലാതെ തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു നാടകം ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ടേപ്പ് റെക്കോർഡർ പോലെ ആ സംഭാഷണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിവായിരുന്നു. ആ ശബ്ദഭംഗി, ആ ചലനത്തിന്റെ ആ ചാരുത എല്ലാം മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ്.
1: അക്കാലങ്ങളിൽ തൃശൂർ ആകാശവാണി നിലയം തയ്യാറാക്കിയ റേഡിയോ നാടകങ്ങളിൽ നിന്ന് എൻഎഫിനെ വ്യക്തിത്വവും അഭിനയ നിപുണതയും ഒത്തുചേർന്ന ശബ്ദമായി ശ്രോതാക്കൾ എളുപ്പം തിരിച്ചറിഞ്ഞു.
2: സാവിത്രി, സാവിത്രി ധരിച്ചത് ശരിയാണ്. കൃഷ്ണനും അർജുനനും ഭീമനുമായി സാവിത്രിയുടെ അരിയിൽ വന്നിരുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പൊ നോക്കൂ, കിരീടവും ചുട്ടിയും വേഷങ്ങളും ഒക്കെ ഊരിവെച്ച് ശരിയായ മുഖവുമായി. സാവിത്രി വന്നൂടെ, എന്റെ ദ്രൗപദിയായി എന്റെ കൂടെ.
1: കേരളത്തിലെ റേഡിയോ നാടക പ്രസ്ഥാനത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകിയ എൻ കെ സെബാസ്റ്റ്യൻ ആണ് എൻ എഫ് വർഗീസ് എന്ന ശബ്ദത്തെ റേഡിയോ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തിയതും അവർക്കിടയിൽ പ്രചാരപ്പെടുത്തിയതും.
3: 1984 എൻ എഫ് വർഗീസ് തൃശൂർ നിലയത്തിൽ ഡ്രാമയ്ക്കുള്ള ശബ്ദ പരിശോധനയ്ക്ക് എത്തുന്നത്.
1: എൻ കെ സെബാസ്റ്റ്യന്റെ ഓർമ്മകൾ.
3: അന്ന് തൃശൂർ നിലയത്തിൽ ഡ്രാമയുടെ ചുമതല വഹിച്ചിരുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നതുകൊണ്ട് ശബ്ദപരിശോധനാ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. ശബ്ദപരിശോധനയുടെ റിസൾട്ട് അറിയിക്കും മുമ്പ് തന്നെ നാടകത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു കോൺട്രാക്റ്റാണ് വർഗീസിന് കിട്ടുന്നത്. ആയിടെ പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു നാടകത്തിലെ പ്രധാന നടന് യോജിച്ച ശബ്ദം തേടി നടന്നിരുന്ന എനിക്ക് വർഗീസിൻ്റെ ശബ്ദം ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. അങ്ങനെ വർഗീസിനെ ആ നാടകത്തിലേക്ക് ഓഡീഷൻ്റെ റിസൾട്ട് അറിയിക്കും മുമ്പ് തന്നെ ക്ഷണിക്കുകയായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. കഴിവുറ്റ ഒരു റേഡിയോ നടൻ്റെ ജൈത്രയാത്രയുടെ ഒപ്പം ഊഷ്മളമായ ഒരു ബന്ധത്തിൻ്റെയും. വർഷംതോറും കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കാറുള്ള അഖില കേരള റേഡിയോ നാടകോത്സവങ്ങളിൽ ഏറ്റവും നല്ല നടനായി ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വർഗീസാണ്. അവയിൽ 99% സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. തൃശൂർ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ശ്രീ സി എൽ ജോസിൻ്റെ അഭിസന്ധി, ശോകപക്ഷി, മേഘധ്വനി, സി എസ് മുരളീബാബുവിൻ്റെ ശേഖരൻകുട്ടി വരാതിരിക്കില്ല, കൊച്ചി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുള്ള പി എഫ് മാത്യൂസിൻ്റെ മണ്ണിലേക്ക് മടങ്ങുന്നു, ശരത്ചന്ദ്രൻ്റെ ശാന്തസമുദ്രം. വർഗീസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഏത് റോള് കൊടുത്താലും വർഗീസ് അതിമനോഹരമായി അവതരിപ്പിക്കും. സാധാരണ നടന്മാർക്കൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പ്രത്യേകതരം റോളുകൾ അഭിനയിക്കാൻ കഴിയും. പക്ഷെ എല്ലാ റോളും അഭിനയിക്കാൻ വർഗീസിനെ പോലെ കഴിവുള്ളവർ വളരെ വളരെ വിരളമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൊമേഡിയൻ്റെ റോള്, വില്ലൻ്റെ റോള്, നായകൻ്റെ റോള്, ഏത് റോളും ഭംഗിയാക്കും. ശോകം, ഹാസ്യം, വില്ലൻ ഒക്കെ അതിമനോഹരമാക്കും. അതുപോലെ തന്നെ മുസ്ലിമിൻ്റെ റോള്, നമ്പൂതിരിയുടെ റോള്, തീരദേശത്ത് മത്സ്യ ബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുടെ റോള്, അങ്ങനെ വെറൈറ്റി ചെയ്യാനുള്ള വർഗീസിൻ്റെ കഴിവ് വളരെ വളരെ അപൂർവമായിട്ട്
4: കണ്ടിട്ടുള്ളൂ. ജനാലെ കൂടി മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടം കാണാം.
5: മണവാട്ടി മലവാളിനായി ഉറങ്ങൊഴിച്ച് കാത്തിരിക്കണം, അവള് ഉറങ്ങാൻ പാടില്ല. മനസ്സിലായടാ പോത്തെ.
1: തന്റെ രചനകളിലൂടെ റേഡിയോ നാടകരംഗത്തിനും രംഗനാടകരംഗത്തിനും അതിരില്ലാത്ത ജനപ്രീതി നേടിക്കൊടുത്ത നാടകരചയിതാവ് സി എൽ ജോസ് എൻ എഫ് വർഗീസിനെ കുറിച്ച് ഓർത്തെടുത്തത് ഇങ്ങനെ.
6: തന്റെ അഭിനയ സാമർഥ്യം കൊണ്ടും പൗരുഷം മുറ്റിയ ശബ്ദഗാംഭീര്യം കൊണ്ടും മലയാള നാടകരംഗത്തും ചലച്ചിത്ര രംഗത്തും റേഡിയോ നാടകരംഗത്തും ഒക്കെ സ്വന്തമായ ഒരു സ്ഥാനം അദ്ദേഹം വെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വളരെയേറെ മികച്ചു നിന്നു റേഡിയോ നാടകങ്ങളിൽ. പ്രത്യേകിച്ചും ചെറുപ്പം മുതൽ തന്നെ എന്റെ ഒട്ടേറെ നാടകങ്ങൾ അദ്ദേഹം അഭിനയിക്കുകയും ആ അഭിനയത്തിലൂടെ മനസ്സിൽ എന്നെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എൻ എഫ് പലപ്പോഴും എന്നോട് പറയാറുണ്ട്. എൻ്റെ

0: പല നാടകങ്ങളും റേഡിയോയിലൂടെ അദ്ദേഹം ശബ്ദം കൊടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ നിലയത്തിലായിരിക്കുമ്പോൾ ആമ്പൽപ്പൂവിൻ്റെ ആത്മഗീതം എന്ന ഒരു നാടകം റേഡിയോ നാടകവാരത്തിൽ വന്നു. ഡോക്ടർ നെൽസനായിട്ട് തൻ്റെ അഭിനയം മുഴുവൻ കെട്ടഴിച്ചിട്ട ഒരു ശക്തമായ കഥാപാത്രത്തിന് രൂപം കൊടുത്തു. അതിനെ തുടർന്ന് മേഘധ്വനി എന്ന മയക്കുമരുന്നിനെതിരായ നാടകത്തിൽ സതീശ് എന്ന കഥാപാത്രത്തെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻ്റായിട്ട് എൻ്റെ ഫർഗീസ് അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് ശോകപക്ഷി എന്ന നാടകത്തിൽ പോലീസ് ഓഫീസർ വില്യംസ് എൻ്റെ റോളിലും എൻഎഫ് അതിതന്മയത്വത്തികവോടുകൂടി ആ റോൾ കൈകാര്യം ചെയ്തു. അദ്ദേഹം റേഡിയോ നാടകത്തിൽ ഉണ്ടാകുമ്പോൾ കൂടെയുള്ള ആളുകൾക്കും അത്യാവശ്യം പറഞ്ഞു കൊടുക്കുകയും ആ രംഗങ്ങളെ കൊഴുപ്പുണ്ടാക്കാനും വ്യക്തിത്വം കൂടുതലുണ്ടാക്കാൻ വേണ്ടി ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമായിരുന്നു ആ നാടകങ്ങളൊക്കെ. പിന്നെ ജയിൽപ്പുള്ളി ജയിലി ചാടി വരുന്ന സുഖു എന്ന കഥാപാത്രമായിട്ട് എൻ്റെ അരമണിക്കൂർ നാടകത്തിൽ ഇനി യാത്രയില്ല. ഇന്നും അത് ആളുകൾ കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള ആ ഓർമ്മ പലപ്പോഴും പറയാറുണ്ട്. എന്തൊരു അഭിനയമായിരുന്നു, എന്തൊരു ശബ്ദഗാംഭീര്യമായിരുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ അഭിനയിച്ച കൊച്ചി സ്റ്റേഷന്റെ നാടകം, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, ആ വൈബ്രേറ്റ് ചെയ്തിട്ടുള്ള 80 വയസ്സായ ആളുടെ കഥാപാത്രത്തെ അതിമനോഹരമാക്കി അതിഗംഭീരമാക്കി അവതരിപ്പിച്ച എൻഎഫിനോട് ഞാൻ എൻ്റെ അനുമോദനം നിറഞ്ഞ ഹൃദയത്തോടുകൂടി കൊടുത്തു.
1: സോഫി മോളെ,
2: എന്നതാ വല്യപ്പച്ച?
1: നാളെ മുതല് മോളോട് മിണ്ടണമെന്ന് തോന്നുമ്പോ വല്യപ്പച്ചന് എത്ര ചുവട് വയ്ക്കണം മോളെ?
2: എന്താ വല്യപ്പച്ച ഇങ്ങനെയൊക്കെ?
1: ഞാൻ ഇവിടെ ഒറ്റക്കാവാൻ പോവല്ലേ? ഈ വീട്ടില് മോളല്ലാതെ ആരാ എന്നോട് മിണ്ടണേ?
3: വർഷം തോറും നടക്കുന്ന റേഡിയോ നാടകോത്സവങ്ങളിൽ തിളങ്ങുന്ന ശബ്ദ താരമായി എൻഎഫ് വർഗീസ് ശ്രോതാക്കളെ റേഡിയോ സെറ്റുകൾക്ക് മുന്നിൽ പിടിച്ചിരുത്തി. ആകാശവാണിയുമായുള്ള ആത്മബന്ധത്തിന്റെ അടയാളപ്പാടുകൾ ആ നാടകങ്ങളിൽ നിന്ന് അനുഭവിക്കാമായിരുന്നു. അവിസ്മരണീയ പ്രകടനത്തിലൂടെ ആസ്വാദകരെ അതിശയിപ്പിച്ച അടയാളങ്ങൾ എന്ന നാടകത്തിൽ നിന്ന് ഒരു ഭാഗം.
1: മഴ നിലച്ചു കഴിഞ്ഞു, പൂകൾ മണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി, പാട്ടുകാലം വന്നെത്തി. കിളിമലയിൽ കിളികളുടെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി, ഭൂമിയിൽ പൂക്കളുടെ പരിമളം പരന്നു തുടങ്ങി. ഇപ്പോ എന്റെ സോഫി മോള് വരും. ഈ അന്ധന് കാഴ്ചയായിട്ട് അവള് വരും. ഞാനും അവളും ചേർന്ന് കിളിമലയിൽ മരങ്ങൾ നടും, കാടുണ്ടാക്കും, കിളികൾക്ക് വീടൊരുക്കും. മലയപ്പോ വിങ്ങിപ്പൊട്ടില്ല, മനുഷ്യരാരും ചാവുകയില്ല. അവള് വരും, അവള് വരും, സോഫി മോള് വരും.
4: സാധാരണഗതിയിൽ എന്നിട്ട് ഒരു സങ്കല്പം പ്രശസ്തനായിട്ടുള്ള സിനിമ തന്നെയൊക്കെ ആവുമ്പോ ഇതൊരു നിസ്സാരമട്ടിൽ എടുക്കുന്നുള്ളതായിരുന്നു.
3: അടയാളങ്ങൾ എന്ന നാടകത്തിന്റെ രചയിതാവ് ഡോക്ടർ സി ജെ ജോണിന്റെ എൻഎഫ് വർഗീസ് ഓർമ്മ.
4: എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, എൻഎഫ് ഈ നാടകത്തിനോടും നാടകം എന്നുള്ള അദ്ദേഹത്തിന്റെ നാടകത്തിനോടുള്ള ആ ഒരു ഒരു അർപ്പണ മനോഭാവമാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചില ടേക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ, ശരിയായൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വന്ന് കേട്ടിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ വേറൊരു രീതിയിൽ ഈ ഡയലോഗ് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു ചെയ്യുമായിരുന്നു.
3: അടയാളങ്ങളുടെ റിഹേഴ്സൽ വേളയിൽ നിന്ന് ഒരു ശബ്ദഖണ്ഡം.
5: ഇതൊന്നും വേണ്ട മോളെ, എന്നെ കൊണ്ട് ഇനിയൊന്നും ആവില്ല എന്ന് പറഞ്ഞ്
2: വല്യപ്പച്ചനെ കൈ പിടിക്ക്.
6: മഴട്ടാ, ഇതുപോലെയാണ് അന്ന് മഴ പെയ്തുകൊണ്ടിരുന്നത്. പ്രളയം പോലെ മഴ കുത്തിയൊലിച്ച് പെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ നെഞ്ചിലാക്കാക്കി കുതിച്ചു. കുത്തി സ്റ്റീഫൻ കണ്ടു നിൽക്കാൻ ഞാൻ നന്ദുവിനെ കുത്തി വീഴ്ത്തി.
3: അഭിനയകലയുടെ വിവിധ പ്രത്യക്ഷങ്ങളിലും പ്രതലങ്ങളിലും

0: അസാമാന്യമായ കയ്യൊതുക്കത്തോടെ വ്യാപരിച്ച NF വർഗീസ് എന്ന കലാകാരൻ തന്റെ നടന പാടവത്തിന്റെ പ്രധാന ഈടുവെപ്പായി കണ്ടിരുന്നത് ശബ്ദത്തെയായിരുന്നു. അതുകൊണ്ടുതന്നെ ശബ്ദനാടകമെന്ന വിസ്തൃത ജലരാശിയിൽ ഒരു സ്വർണ മത്സ്യം എന്ന പോൽ നീന്തിത്തുടിച്ചു.
1: ഇത് കേട്ടാ തോന്നും ഡ്രിങ്ക്സ് ഇല്ലാത്ത ദിവസം ഉണ്ടെന്ന്. കളി തോറ്റാൽ ലാർജ്, ജയിച്ചാലും ലാർജ്. ഇനിയിപ്പോ കളി സമനിലയിലായാലോ? സമനില തെറ്റുന്നത് വരെ ലാർജ്. അതല്ലേ സാറിന്റെ
2: മദ്യനയം.
0: തന്റെ ശബ്ദത്തിന് വേണ്ടി ആരൊക്കെയോ എവിടെയൊക്കെയോ കാതോർത്ത് നിൽക്കുന്നു എന്ന വിശ്വാസം അദ്ദേഹത്തെ എന്നും നയിച്ചിരുന്നു.
1: അതെന്താടാ ഹരി നീ അങ്ങനെ പറഞ്ഞത്? ഹോട്ടൽ റീജൻസി.
0: റേഡിയോ നാടകങ്ങൾക്ക് വേണ്ടി മാത്രം കാലം കരുതി വച്ച ശബ്ദമാണോ ഇത് എന്ന് നമ്മെ അതിശയിപ്പിച്ച ശബ്ദമാന്ത്രികത.
3: കല്യാണത്തിന് പള്ളിയിലോട്ട് ഞാനും വരട്ടേടാ പോനെ. ദേ നോക്കിക്കേ, ഞാൻ വെളുപ്പിനെ കുപ്പായം മാറിയിരിക്കുക. ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നോളാടാ. കല്യാണ ശുശ്രൂഷ കാണാൻ പറ്റില്ലെങ്കിലും എനിക്ക് കേൾക്കാമല്ലോ. ഞാൻ ഒന്ന് വന്നോട്ടെ തുമ്മിക്കുഞ്ഞെ.
0: സിനിമാ തിരക്കുകൾക്കിടയിൽ നിന്ന് NF ഓടി വന്ന് ശബ്ദം പകർന്നു പോയ ശബ്ദനാടകങ്ങൾ ഇപ്പോഴും ശ്രോതാക്കൾ ഓർമ്മയിൽ താലോലിക്കുന്നുണ്ട്.
1: സാവിത്രി, നല്ല നിലാവ്. സ്വയംവരത്തിലെ പുഴ
4: കണ്ടു?
1: എവിടെയെങ്കിലും നീലക്കടമ്പുകൾ പൂക്കുന്നുണ്ടോ?
4: അറിയില്ല.
1: കാണുന്നുണ്ടോ പടിപ്പുരപ്പടിയിലൊരു കിരീടം? നിലാവിന്റെ നിഴൽ പറ്റിയ ഒരു വേഷം? എന്തിനാ സാവിത്രി കരയണത്?
4: സന്തോഷമുണ്ട്.
0: നാടകം ഒരു സ്വയംവര കഥയിലെ പുഴ.
1: സാവിത്രി, ഇനി പടിപ്പുര കടന്ന് ഒരു പത്തടി നടന്ന നമ്മുടെ വീടായില്ലേ? വരൂ വരൂ.
0: മണ്ണിലേക്ക് മടങ്ങുക എന്ന ശബ്ദനാടകത്തിൽ നിന്ന്.
1: ഇതെന്നോട് പോലും ഞാൻ പകരം വീട്ടിയതല്ല. ആരോടെങ്കിലും പകരം വീട്ടിയ ഒരു സുഖമല്ല. പോകുന്നതിന് മുമ്പേ ചെയ്തു തീർക്കേണ്ട ഒരു പുണ്യകർമ്മം, അത് ചെയ്തതിന്റെ ശാന്തിയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്.
0: സാഗര രാജകുമാരി എന്ന നാടകത്തിലെ ശ്രദ്ധേയ കഥാപാത്രം.
5: അച്ചോ, അച്ഛാ.
6: എന്താ?
5: അച്ഛനെ കാണാനാണെന്നും പറഞ്ഞ് പള്ളിമേടായിട്ട് ഒരാൾ കയറി വന്നിട്ടുണ്ട് കേട്ടാ.
6: ആരാണെന്ന് ചോദിച്ചില്ലേ?
5: ചോദിച്ചല്ല.
6: എന്നിട്ട്
5: ഒന്നും മുണ്ടാതെ മൗനമായിട്ട് നിന്നങ്ങടെ ചിന്തിക്കണേന്ന്. മുഖത്തോട്ട് നോക്കിയപ്പോ ഒരു വാഴ്ത്തപ്പെട്ട മുഖഭാവം. പിന്നെ കൂടുതൽ ചോദിക്കാൻ നിന്നില്ല കേട്ടാ. ചിന്താധീനം കഴിയുമ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാന്ന് കരുതി നുമ്മ ഇങ്ങോട്ട് പോന്നു.
0: ഓർമ്മയില്ലേ ശാന്തസമുദ്രം എന്ന നാടകത്തിലെ പ്രിൻസ് ജോർജിനെ?
1: എനിക്കിപ്പൊ തോന്നുന്നു നീ ചെയ്തത് ശരിയാന്നാ. അവിടെ കിടന്ന് ഒന്നും അറിയാതെ മരിച്ചാൽ എന്റെ ജീവിതത്തിനും മരണത്തിനും എന്തർത്ഥമുള്ളത്? ഇതാ ഇപ്പൊ കണ്ടില്ലേ, എന്താ ഒരു സമാധാനം.
0: അവസാനം ശബ്ദം പകർന്ന ശബ്ദനാടകം അടയാളങ്ങൾ.
1: തൊമ്മിക്കുഞ്ഞേ, ഡാ താൻ തോന്നി കിളിമലയുടെ ചങ്ക് തുരന്നില്ലേ നീയെ.
0: തന്മയീഭാവവും അനായാസതയും ശബ്ദ നിയന്ത്രണ പാടവവും ആണ് NF-ന്റെ അഭിനയ ശൈലിയുടെ മുഖമുദ്ര.
1: സാഹചര്യങ്ങളല്ലേ ഗുരുജി മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത്. കുരിശിങ്കൽ ജോർജ് എന്ന പ്ലാന്ററുടെ മകനായി പിറന്നപ്പോ തന്നെ എന്റെ വഴി പിഴച്ചു തുടങ്ങിയിരുന്നല്ലോ. അമ്മച്ചി മരിച്ചതിൽ പിന്നെ കുരിശിങ്കൽ ജോർജ് ശരിക്കും ഒരു കിങ് ജോർജ് ആയിരുന്നു. അപ്പച്ചൻ ദാനാധാര പ്രകാരം എഴുതി തന്ന ഏകാന്തതയുടെ സാമ്രാജ്യത്തിൽ പിന്നീട് ഞാനായിരുന്നു ചക്രവർത്തി. തിന്നും കുടിച്ചും മുടിച്ചിട്ടും മറ്റൊരു വശത്ത് നിന്ന് പെരുകി വരുന്നുണ്ടായിരുന്നു പൈതൃക സ്വത്ത്. പണം കൊടുത്താൽ നേടാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് ഞാൻ കരുതി. പിന്നീട് ഞാൻ കടന്നു വന്ന വഴികളൊക്കെ പിഴച്ചവയായിരുന്നു ഗുരുജി.
0: ശബ്ദത്തിന്റെ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടുള്ള NF-ന്റെ ആദ്യകാല യാത്രകൾ മിമിക്രി വേദികളിലാണ് അവസാനിച്ചിരുന്നത്.
7: അപ്പഴേ താൻ അയാളെ തെറി പറഞ്ഞു എന്നുള്ളത് ശരിയാണല്ലോ? ശരിയാണല്ലോ. മർദ്ദിച്ചില്ലല്ലോ.
8: ഇത് കഴിഞ്ഞു
7: താൻ തെറി പറഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് പരമാവധി ശിക്ഷ കിട്ടും.
8: അയ്യോ, ശിക്ഷ കിട്ടരുത്.
0: മിമിക്രി വേദിയിലെ ഒരു ആദ്യകാല പ്രകടനത്തിൽ നിന്ന്.
7: അപ്പൊ താൻ തെറി പറഞ്ഞില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. അങ്ങനെ പറഞ്ഞ കോടതി വിശ്വസിക്കില്ല. താൻ ഒരു ഊമയായിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു പൊട്ടനായിട്ട് അഭിനയിക്കണം.
8: സംസാരിക്കാൻ കഴിവില്ലാത്ത പൊട്ടനാണെന്ന് കോടതി പറയാം.
7: എടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്നത്? എടോ അഭിനയിക്കണമെന്ന്, പൊട്ടനായിട്ട് അഭിനയിക്കണം. ആ, അപ്പൊ ഞാൻ കോടതിയിൽ വെച്ച് തന്നോട് ചോദിക്കും, തന്റെ പേരെന്താണ്?
8: വർഗീസ്.
7: പൊട്ടനായിട്ട് അഭിനയിക്കണമെന്ന്. തന്റെ പേരെന്താണ്?
8: പൊട്ടനായിട്ട് വർഗീസ്.
7: എടോ അഭിനയിക്കാൻ, തനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടെ? അഭിനയിക്കണം, പൊട്ടനായിട്ട് അഭിനയിക്കണം. ആ, തന്റെ പേരെന്താണ്?

0: ഒന്നുകൂടെ നന്നായിട്ട് അഭിനയിച്ചേ. ആ കൊള്ളാം കൊള്ളാം, താനി നിൽക്കുന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ടോ? അവൻ ഇത് കഴിഞ്ഞു വേണം ഒന്ന് കൊടുക്കാനായിട്ട്.
0: തന്നോട് പറഞ്ഞാൽ മതി,
1: കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പടിക്കും ഞാൻ.
0: ഫുൾ ടൈം പൊട്ടനായിട്ട് അഭിനയിക്കണോ? ആ ഫുൾ ടൈം പൊട്ടൻ, തന്റെ അഭിനയം പോലെ ഇരിക്കും ഈ കേസിന്റെ വിജയം. ആ താൻ പുറത്തു പോയി നോ,
1: ഫുൾ ടൈം പൊട്ടൻ.
0: ആ ഫുൾ ടൈം പൊട്ടൻ
1: അല്ല, ഒരു സംശയമുണ്ട്.
0: ആ
1: ഫുൾ ടൈം പൊട്ടൻ.
0: ആ ഫുൾ ടൈം പൊട്ടൻ.
2: ചലച്ചിത്ര രംഗം ആദ്യമൊക്കെ ഈ നടനെ ഗൗനിച്ചിരുന്നതേയില്ല. കിട്ടിയ ആദ്യത്തെ നല്ല അവസരത്തിൽ തന്നെ ഇതാ വ്യത്യസ്തനായ ഒരു നടൻ എന്ന് ഇൻഡസ്ട്രിയെ കൊണ്ട് പറയിപ്പിച്ച NF പിന്നീട് ഇൻഡസ്ട്രിക്ക് അനിവാര്യമായ ഒരു സാന്നിധ്യമായി വളർന്നു.
3: അത് തന്നെ ചെയ്യാൻ പോണത്, നിന്റെ മറ്റവരോട് ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നതെന്ന്.
2: ആകാശദൂതിലെ വില്ലൻ വേഷമായിരുന്നു ആ വരവിന്റെയും വളർച്ചയുടെയും നാന്തി കുറിച്ചത്.
3: എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം, കണക്കൊക്കെ പിന്നെ തീർത്തോളാം.
2: നഷ്ടസ്മൃതികളുടെ നിശബ്ദതയിലേക്ക്, ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമായി ആ ശബ്ദ ഗാംഭീര്യം വന്ന് പ്രതിധ്വനിക്കുകയാണ്.
4: എന്തോ നിനക്കറിയില്ലേ, നനവിലേക്ക് സ്റ്റീഫനും നന്ദുവും ഓരോ നീർച്ചാല് പോലെ കിനിഞ്ഞിറങ്ങിപ്പോയ അതേ മണ്ണിന്റെ നനവിലേക്ക് കഴിഞ്ഞെന്തോ എന്റെ കുറ്റവിചാരണ കഴിഞ്ഞു, ശിക്ഷയും വിധിക്കപ്പെട്ടു. ഇനിയെങ്കിലും നിനക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ? എന്തു
2: എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുന്ന മരണത്തിന് പോലും ആസ്വാദക മനസ്സുകളിൽ നിന്ന് തന്റെ ശബ്ദത്തെ മായ്ച്ചു കളയാനാവില്ലെന്ന് പ്രഖ്യാപിക്കുകയല്ലേ മരണത്തെ പോലും നിശബ്ദമാക്കുന്ന ഈ ശബ്ദം. NF വർഗീസിന്റെ കലാജീവിതത്തെ കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം വിനീത സുമം, രചന നിർവഹണം KV ശരത്ചന്ദ്രൻ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
4: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: കണ്ണങ്ങണ്ടിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
8: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
2: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി.

FM പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അല്പസമയത്തിനകം. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതലാണ് സഭയിൽ ബജറ്റിനുമേൽ പൊതുചർച്ച. ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടത്തും. ജൂലൈ 1 ധനവിനിയോഗ ബില്ലും പരിഗണിക്കും. കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ഔദ്യോഗിക സന്ദർശനത്തിന് ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ മന്ത്രി കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനംവകുപ്പ് സെക്രട്ടറി രാജ് തിലക്, ADM അവിനാഷ് സിംഗ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 3 ചതുശതമായ ആയില്യം ചതുശതം ഇന്ന്. നാളെ ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. മിഥുനമാസ പൂജ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും. കർക്കിടകമാസ പൂജകൾക്കായി അടുത്ത മാസം 16 നട തുറക്കും. ഇന്ന് വായനാദിനം. വായനാദിന പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കും. ലണ്ടനിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ 2 മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. മറ്റന്നാൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഗാനോപഹാരം. 103.6 ഗാനോപഹാരത്തിൽ ഒരു പപ്പടവട പ്രേമം എന്ന ചിത്രത്തിലെ ഗാനം പി കെ സുനിൽകുമാറും മഞ്ജരിയും പാടിയത്. കൈതപ്രത്തിന്റെ വരികളാണ് സംഗീതം നൽകിയത് രാജേഷ് ബാബു കെ ശൂരനാട്.

0: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ഗാനോപഹാരത്തിൽ ഇനി സിയാ ഉൽ ഹക് പാടിയ ഗാനം കേൾക്കാം. ഐഷ വെറ്റ്സ് ഷമീർ എന്ന ചിത്രത്തിൽ നിന്ന്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: അൻവർ അലിയുടെ വരികൾക്ക് ബിജി ബാലന്റെ സംഗീതം. സൗമ്യ രാമകൃഷ്ണൻ പാടിയ ഗാനമാണിനി. ചിത്രം ഹലാൽ ലവ് സ്റ്റോറി.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ ഇ എം ഐയിലും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഗാനോപഹാരം 9:20 തുടർന്ന് കേൾക്കാം.

0: ഉപഹാരം. 103.6 Real FM.
1: ആരോഗ്യ ജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, ഇത് ഒത്തിരി ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇത് രണ്ട് രീതിയിലാണ് നമ്മുടെ ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. രണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ. അത് രണ്ടും എങ്ങനെ നമ്മൾ ഒബിസിറ്റി മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. അങ്ങനെ അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അത് പല രീതിയിലുള്ള അസുഖത്തിനും നമ്മൾ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൊണ്ണത്തടി എന്ന് പറയുന്നത്. പല ആരോഗ്യ പ്രശ്നത്തിലേക്കും ലീഡ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് പൊണ്ണത്തടി എന്ന് പറയുന്നത്. അത് ഹൃദ്രോഗമാവാം, സ്ട്രോക്ക് ആവാം, റീനൽ പ്രോബ്ലംസ് ആവാം. ഇതെല്ലാം ഒബിസിറ്റി ഉള്ളവരിൽ കൂടുതലായിട്ട് കാണും. ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ബി പി കൂടുക, ഷുഗർ, ഡയബറ്റീസ് മെലിറ്റസ്, യൂറിക് ആസിഡ് കൂടുക, ആർത്രൈറ്റിസ്, ഉയരവേദന അല്ലെങ്കിൽ മുട്ടുവേദനയൊക്കെ വരിക, പോളിസിസ്റ്റിക് ഓവറി വരിക, അങ്ങനെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും പൊണ്ണത്തടി കൊണ്ടുണ്ടാവാം. അതേപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള പല പഠനങ്ങളും കാണിക്കുന്നത് ക്യാൻസർ, പൊണ്ണത്തടി ഉള്ളവരിൽ ക്യാൻസറിൻ്റെ ഇത് അളവ് എണ്ണം കൂടുതലാണ് പിന്നെ എന്നുള്ളതും റീസെൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റഡീസിലൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്. അത് രണ്ടാമതായിട്ട് അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ. അമിതവണ്ണം ഉള്ളവർക്ക് അവർക്ക് പുറത്തിറങ്ങാനുള്ള കുറച്ച് അപകർഷതാബോധം, ആൻസൈറ്റി, ഉറക്കമില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇത് കാരണം ഉണ്ടാവാം. ഇത് രണ്ടും നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒബിസിറ്റി മാനേജ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിന് ബേസിക്കായിട്ടുള്ള ഈ കാര്യം

0: ഏത് ലെവലിലുള്ള കാര്യമാണെങ്കിലും പൊണ്ണത്തടി കുറക്കുക എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങൾ അത് ചേഞ്ചസ് അത് വരുത്തുക. അതേപോലെ തന്നെ ചിട്ടയായിട്ട് വ്യായാമം ചെയ്യുക. ഭക്ഷണക്രമത്തിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ അതേമാതിരി ഫാറ്റ് ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കുറച്ച് കൊണ്ടുവരികയും നമുക്ക് കൂടുതൽ പ്രോട്ടീൻ നമ്മൾക്ക് ജോലി ചെയ്യാനും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാനുമുള്ള ഇത് പ്രോട്ടീനാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ അതുള്ള ഒരു ഡയറ്റ് നമ്മൾ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിനാദ്യം ചെയ്യുക. ഭക്ഷണക്രമം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആൾറെഡി നമ്മളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് മൊബിലൈസ് ചെയ്ത് അത് നമ്മൾ ബേൺ ചെയ്ത് കളയുക എന്ന്. അങ്ങനെ ബേൺ ചെയ്ത് കളയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുമ്പോഴാണ്. അത് നമ്മൾക്ക് ജിമ്മിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് ചെയ്യാം, നടക്കുക, ഓടുക, അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഷട്ടിൽ കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ ഒരു ഡെയിലി 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ചെയ്യണം. അത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് സാധാരണ വെയിറ്റ് കുറയും. ഇപ്പോൾ ഈ ഡയറ്റ് പ്ലസ് എക്സസൈസ് നിങ്ങൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 3 to 6 months വരെ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ വെയിറ്റ് ഘട്ടംഘട്ടമായി കുറയുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ വെയിറ്റ് വളരെയധികം കൂടുതലുള്ള ആൾക്കാർക്ക് പക്ഷേ പലപ്പോഴും ഇത് എപ്പോഴും അത്രയും ബലവത്തായി കാണണമെന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഡയറ്റ് എക്സസൈസ് അല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടി നമ്മൾ നോക്കും. എന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുള്ളൂ.
1: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 hours ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിലെ ഗാനം സുജിത് സുരേഷൻ പാടിയത്. ഗാനരചന മുസമ്മിൽ കുന്നുമ്മൽ, സംഗീതം ശ്രീഹരി കെ നായർ.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോക്കു സശക്ത കർനേക്കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇനി റഷീദ് പാലക്കലിന്റെ വരികൾക്ക് സുദീപ് പാലനാട് സംഗീതം നൽകി കാർത്തിക്കും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സമീർ.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: പ്രീമിയം മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
4: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
3: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
5: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിക്കും.

0: ിക്കാം എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
2: The Real FM 103.6.
3: ഇശൽമാല

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇശൽമാലയാണ് ഇതുവരെ കേട്ടത്.
1: ഇശൽമാല

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. താ തവളയുടെ താ എന്ന ചിത്രത്തിനായി കപിൽ കപിലനും മഞ്ജരിയും പാടിയൊരു ഗാനം. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് നിഖിൽ രാജന്റെ സംഗീതം.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കേൾക്കാം താര എന്ന ചിത്രത്തിന് വേണ്ടി നിഖിൽ മാത്യുവും അശ്വതി സാരംഗിയും പാടിയൊരു ഗാനം. ബിനീഷ് പുതുപ്പണത്തിന്റെ വരികൾക്ക് വിഷ്ണു വി ദിവാകരന്റെ സംഗീതം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
3: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: താക്കോൽ എന്ന ചിത്രത്തിനായി ശ്വേതയും യാസിൻ നസാറും പാടിയൊരു ഗാനം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

FM പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളം സൃഷ്ടിക്കുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനം വൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്നും സാമൂഹിക വികസന സൂചികകൾ സ്തംഭനാവസ്ഥയിലാണെന്നും തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും മുഖ്യമന്ത്രി. കേന്ദ്രവിഹിതം കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പോർട്ട് സിറ്റിയാക്കി ജലഗതാഗതം വികസിപ്പിക്കുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിച്ച് ബഹിരാകാശ മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്നും ബജറ്റിൽ മുഖ്യമന്ത്രി. ഉന്നത വിദ്യാഭ്യാസത്തിന് കേരള നോളജ് വാലി രൂപീകരിക്കും. വയോജന വകുപ്പിന് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ സേവനങ്ങൾക്ക് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തെക്കൻ ജില്ലകളെ ചേർത്ത് കേരള ഇക്കണോമിക് കോറിഡോർ സ്ഥാപിക്കുന്നതിലൂടെ സമ്മിശ്ര സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ഹബ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര അരിവാൾ കോശ ദിനം. ജനിതക രക്തവൈകല്യമായ സിക്കിൾ സെൽ ഡിസീസിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും രോഗബാധിതർക്ക് മികച്ച ചികിത്സയും പിന്തുണയും ഉറപ്പാക്കാനുമാണ് ദിനം ആചരിക്കുന്നത്.

കൊല്ലം ജില്ലയിലെ ഇപിഎഫ്ഒ ആനുകൂല്യ വിതരണവും ബോധവൽക്കരണവും ഇന്ന് വൈകിട്ട് ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിലെ പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, മേയർ തുടങ്ങിയവർ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിനായി സുജാത പാടിയൊരു ഗാനം കേൾക്കാം. വിനോദ് മങ്കരയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിനായി ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ സിദ്ധാർത്ഥ് മേനോൻ പാടിയൊരു ഗാനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കണ്ണങ്കണ്ടി മഴക്കാലമേള.
3: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി
4: 103.6 റിയൽ എഫ്എമ്മിൽ കീർത്തിചക്ര എന്ന ചിത്രത്തിനായി എൻ ജി ശ്രീകുമാർ പാടിയൊരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷ്വ ശ്രീധരന്റെ സംഗീതം.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ഇനി കേൾക്കാം രാജീവ് നായർ വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയ ഗാനം.

0: 55 inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
1: ചേകവർ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം കേൾക്കാം. വിജയ് യേശുദാസും ചിത്രയും പാടിയത്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. സ്വർണം ഗ്രാമിന് 335 രൂപ കുറഞ്ഞ് 13,370 രൂപ. പവന് 106,960 രൂപ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. ഞങ്ങളുടെ ഫോൺ നമ്പർ 236617 4, മറ്റൊരു നമ്പർ 236617 6, STD കോഡ് 0495. പ്രിയഗീതത്തിൽ വർഷം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സച്ചിൻ വാര്യർ പാടിയത്. ജയഗീതയുടെ വരികളാണ് സംഗീതം നൽകിയത് ബിജി ബാൽ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
2: പ്രിയഗീതത്തിൽ പള്ളിയത്ത് സുനിൽരാജ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കരിമ്പ് എന്ന ചിത്രത്തിൽ നിന്നാണ് ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: പി ഭാസ്കരന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥിന്റെ സംഗീതം. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. മുറപ്പെണ്ണ എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് തോപ്പയിൽ നിന്ന് തമ്പി.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: പുതിയകാവ് മുക്കിൽ നിന്ന് പ്രഭാകരൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനമാണിനി. ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ONV, സംഗീതം ദക്ഷിണാമൂർത്തി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയഗീതത്തിൽ ഇനി കരിമ്പന എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പറമ്പിൽ ബസാറിൽ നിന്ന് രാമചന്ദ്രൻ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: കണ്ണങ്ങണ്ടിയിൽ നിന്നും 65 inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
2: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
3: പ്രിയഗീതത്തിൽ ഇനി കല്ലായിൽ നിന്ന് പ്രമീള ചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. റോസി എന്ന ചിത്രത്തിൽ നിന്നാണ് യേശുദാസ് പാടിയത്. ഗാനശില്പികൾ P. ഭാസ്കരൻ, ജോബ്.

0: പ്രിയഗീതം പരിപാടി സമാപിക്കുന്നു.
1: പ്രിയഗീതം
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ആകാശവാണി 103.6 റിയൽ FM.

FM പ്രധാന വാർത്തകൾ. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പുതിയ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് മകൾക്കൊപ്പം പരിപാടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് നയം ആവിഷ്കരിക്കുമെന്നും വി.ഡി. സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് വെണ്ടർമാരുടെ സ്റ്റാമ്പ് വിൽപ്പനയ്ക്ക് പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുമെന്നും ബജറ്റിൽ മുഖ്യമന്ത്രി. മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കുവാനും ബജറ്റിൽ തീരുമാനം. ഗവൺമെന്റ് ജീവനക്കാരുടെ DA, DR മുടക്കില്ലാതെ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുവാൻ 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മലബാറിൽ ലോക നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുവാൻ 50 കോടി രൂപ വകയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഉച്ചയ്ക്ക് ഒഡീഷയിലെത്തും. മയൂർഭഞ്ച് ജില്ലയിലെ റായ്റംഗ്പൂരിൽ ദണ്ഡ്ബോസിൽ വിമാനമിറങ്ങുന്ന രാഷ്ട്രപതിയെ സംസ്ഥാന നേതാക്കളും മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ലഡാക്കിലെ ലേയിലെത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടെ

സംബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹെയ്റ്റി മത്സരം 6:00. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12:00.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തത്സമയമായി വാട്സപ്പിലൂടെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. യുവ ചോയ്സിൽ ആദ്യ ഗാനം കേൾക്കാം. ചാന്ദ്പൊട്ട് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികളെഴുതി, വിദ്യാസാഗർ ഈണം നൽകി, ഷഹബാസ് അമൻ, സുജാത എന്നിവർ പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാവൂരിൽ നിന്നും ശാന്തിനി.

0: 2025 26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം നാളെ വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6B 4C പ്ലസ് ടുവിന് മിനിമം 4B 2C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളും അവയുടെ നമ്പറുകളും പറയുന്നു. ITDP നിലമ്പൂർ 0493122031 5, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070368, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070369, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070400.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: ONV കുറിപ്പിന്റെ വരികൾക്ക് MJ ചന്ദ്രൻ ഈണം നൽകി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം, ചിത്രം പ്രണയം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെറുവണ്ണൂരിൽ നിന്നും സുബീഷ്.

0: സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ June 22 വൈകുന്നേരം 5 മണിക്കകം അപേക്ഷിക്കണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 രൂപ അടച്ച് നേരിട്ട് വാങ്ങിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 04832735003.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്നു മുതൽ തിയേറ്ററുകളിൽ.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
5: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
4: കണ്ണങ്ങണ്ടി.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: മുന്നിയൂരിൽ നിന്നും ബാബു സി കെ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം കരയിലേക്കൊരു കടൽ ദൂരം. ചിത്രപാടിയ ഈ ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം M. ജയചന്ദ്രൻ.

കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം നടത്തിവരുന്നു. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഇനി കേൾക്കാം. ദേവദൂതൻ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികളെഴുതി വിദ്യാസഹകരണം നൽകി ജാനകി പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കണ്ണൂരിൽ നിന്നും അശ്വതി.

ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ പി എസ് സി പരിശീലനത്തെ അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC അപേക്ഷിക്കുവാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവർക്കും പരിഗണന ലഭിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ

0: വിവാഹമോചിതരാണെങ്കിൽ ആയത് തെളിയിക്കുന്ന രേഖ സഹിതം പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷ ജൂൺ 24 വൈകിട്ട് 5 ഓഫീസിലെത്തിക്കണം. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0493620228.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഇനി കേൾക്കാം മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ കൈതപ്രം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പയ്യടിത്താഴത്തുനിന്നും സുജിന പ്രമോദ്.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: താനൂരിൽ നിന്നും സുൽഫത്ത്, സബീർ, ഡാനി, മീറു, പാത്തു എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം July 4. ഈ ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം.

0: വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം നാളെ രാവിലെ 10 ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത VHSC ECG, ഓഡിയോമെട്രി, DCVT, BCVT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: सुकून का एहसास।
1: युवर चॉइस श्रोताक वाट्सापिलूडे आवश्यपेट गानंगल।
2: യുവ ചോയ്സിലൂടെ ഇനി കേൾക്കാം മയിലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സൽ, ചിത്ര അയ്യർ എന്നിവർ പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പാലത്തുനിന്നും ശിവപ്രസാദ്.

0: പുതിയ മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: ഇനി കേൾക്കാം ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ, സനാ മൊയ്തുട്ടി എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ വിനായക് ശശികുമാർ, കൈലാസ് മേനോൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കായലത്ത് നിന്നും അശ്വിൻ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: വചനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം മോഹൻ സിത്താര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേലമ്പ്രയിൽ നിന്നും മിനി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
3: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: യുവ ചോയ്സിലൂടെ എനിക്കേൽക്കാം. വടകരയിൽ നിന്നും സിയാൻ ആവശ്യപ്പെട്ട ഗാനം, ചിത്രം ഒളിമ്പ്യൻ അന്തോണി ആദം. ഈ ചിത്രത്തിനായി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, അവസേപ്പച്ചൻ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: യുവർ ചോയ്സ് എനിക്ക് കേൾക്കാം 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

FM പ്രധാന വാർത്തകൾ. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ടെത്തിക്കുന്ന പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കുവാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകി ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി. പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും നികുതി ഇളവുകൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ്. പ്രൈവറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് പ്രഖ്യാപിച്ചു. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പകർച്ചവ്യാധി പ്രതിരോധ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരള നോളജ് വാലി സ്ഥാപിക്കുമെന്നും ബജറ്റിൽ അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാനും വിദേശത്തെ ലെഗസി യൂണിവേഴ്സിറ്റികളെ ഉൾപ്പെടെ ആകർഷിക്കുകയുമാണ് ലക്ഷ്യം. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ അന്താരാഷ്ട്ര അരിവാൾ സെൽ ദിനത്തോടനുബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. സിക്കിൾ സെൽ രോഗത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ബീഹാർ സന്ദർശിക്കും. പട്നയിലെ ചപ്രയിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 1 മണിക്ക്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം. പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ അടുത്ത അഞ്ചു വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ അടുത്ത അഞ്ചു വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്നും യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ കമ്പനിയുടെയും ഉൾപ്പെടെ ഗവൺമെന്റിനുമേൽ 87,012 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. എൽ ഡി എഫ് ഗവൺമെന്റ് പദ്ധതി ചെലവിലെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാനം വൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്നും സാമൂഹിക വികസന സൂചികൾ സ്തംഭനാവസ്ഥയിലാണെന്നും തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കുറഞ്ഞെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വയോജന വകുപ്പിന് 10 കോടി രൂപ വകയിരുത്തിയ ബജറ്റിൽ യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലും നൽകി അവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആധുനികവും നൂതനവുമായ കേരളം കെട്ടിപ്പടുക്കുന്നതിന് കടലിലും കരയിലും വികസനത്തിന് മിഷൻ സമുദ്ര നടപ്പാക്കാൻ 400 കോടി രൂപ വകയിരുത്തും. വിവിധ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കേരളത്തെ പോർട്ട് സിറ്റിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള മാരിടൈം നയം രൂപീകരിക്കും. അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിച്ച് കപ്പൽ നിർമ്മാണ കേന്ദ്രം തുടങ്ങുമെന്നും അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മാരിടൈം ശക്തിയാക്കി മാറ്റുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കി വിഴിഞ്ഞത്തെ കേരളത്തിന്റെ മുഖമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ സംരക്ഷിക്കാൻ എം എസ് എം ഇ ഗോത്ര പദ്ധതിക്ക് രൂപം നൽകുമെന്നും 10,000 എം എസ് എം ഇകൾ സ്ഥാപിക്കാൻ 100 കോടി രൂപ വകയിരുത്തുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കാൻ 1 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ബഹിരാകാശ മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കും. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് കേരള നോളജ് വാലി രൂപീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഉയർന്ന ആരോഗ്യ സേവനങ്ങൾക്കായി കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസസ് സിറ്റി സ്ഥാപിക്കും. ഫാർമ കാർഗോ സൌകര്യം വർദ്ധിപ്പിക്കും. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെക്കൻ ജില്ലകളെ ചേർത്ത് കേരള എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കും. ഇത് സമ്മിശ്ര സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കും.
0: ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കുമെന്നും രണ്ടാം ഭൂപരിഷ്കരണം നടപ്പാക്കുമെന്നും നഗരവികസനത്തിന് കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപൂർവ ധാതു സമ്പത്ത് സംരക്ഷിക്കും. ഹരിത ഹൈഡ്രജൻ ഹബായി കേരളത്തെ മാറ്റും. ഇതിന് 100 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മലബാറിൽ ലോക നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും. ഇതിന് 50 കോടി രൂപ വകയിരുത്തി. മലയാള സിനിമയെ വികസിപ്പിക്കാൻ ജെ സി ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. ഇതിന്

100 കോടി രൂപ വകയിരുത്തിയത്. എം ടി വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട്ട് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തി. നടൻ സലിംകുമാറിന് എറണാകുളത്ത് 1 കോടി രൂപ ചെലവിൽ സ്മാരകം നിർമ്മിക്കും. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ നീക്കിവച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപയും വകയിരുത്തി. വനിതകൾക്ക് കൃഷി സഖി പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് പുതിയ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങും. തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിൽ തീറ്റപ്പുൽ ഫാം ആരംഭിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി. മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി നടപ്പാക്കും. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുമെന്നും കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കുമെന്നും മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ആശ്വാസ നടപടിയില്ലാത്ത ബജറ്റാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതിയതായി പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 6,300 കോടിയിലധികം രൂപ ഖജനാവിൽ ബാക്കിയായാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഭരണം പൂർത്തിയാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ ധവളപത്രം മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി നടൻ മോഹൻലാൽ പറഞ്ഞു. തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത് 1,000,000 സിനിമാ പ്രവർത്തകർക്ക് പ്രതീക്ഷകൾ നൽകുന്ന പ്രഖ്യാപനമാണെന്നും മോഹൻലാൽ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര അരിവാൾ കോശദിനം. ജനിതക രക്തവൈകല്യമായ സിക്കിൾസൽ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും രോഗബാധിതർക്ക് മികച്ച ചികിത്സയും പിന്തുണയും ഉറപ്പാക്കാനുമാണ് ദിനം ആചരിക്കുന്നത്. അതിജീവനത്തിലെ വിടവ് നികത്തുക, അരിവാൾ കോശരോഗത്തിൽ തുല്യത എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ അന്താരാഷ്ട്ര അരിവാൾ കോശ ദിനാചരണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ഒഡീഷയിലെ റായരംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കുസുമി ബ്ലോക്കിന് കീഴിലെ ഖനി ബാധിത ഗ്രാമങ്ങളിലേക്ക് മെഗാ സംയോജിത ഗ്രാമീണ പൈപ്പ് ജലവിതരണം, ബ്രഹ്മകുമാരി മാതൃശക്തി ഭവൻ, റായരംഗ്പൂർ പോലീസ് ജില്ല സ്പെഷ്യൽ സർക്യൂട്ട് ഹൌസ് എന്നിവയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ലഡാക്കിലെ ലേയിലെത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പി എം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതിഗതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സഹമന്ത്രി കൂടിയായ കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ എത്തിച്ചേർന്നു. അഗത്തി വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, കവരത്തി പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ് തിലകർ, എ ഡി എം അവിനാഷ് സിംഗ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. യോഗ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷന് കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററികാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ്

എക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ലാൽ ബഹദൂർ ശാസ്ത്രി ദേശീയ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ രമേശ് കുമാറാണ് വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകിയത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയയ്ക്കാൻ ഉപയോഗിക്കുന്ന ടെലഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാൻ മാറ്റിവെച്ചു. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് മറ്റന്നാൾ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. നീറ്റ് പുനഃപരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ദേശീയ പരീക്ഷാ ഏജൻസി ഔദ്യോഗിക വാട്സ്ആപ്പ് ചാനൽ ആരംഭിച്ചു. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഔദ്യോഗിക അക്കൌണ്ട് വഴി മാത്രമേ അയയ്ക്കൂ എന്നും ഏജൻസി വ്യക്തമാക്കി. തിരക്ക് വർദ്ധിക്കുന്നത് കാരണം യാത്രക്കാരുടെ അസൌകര്യം ഒഴിവാക്കാൻ പ്രത്യേക സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് നാളെ രാവിലെ 7:45 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 7:45 മംഗളൂരു ജംഗ്ഷനിൽ എത്തിച്ചേരും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായന ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായന ദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായന ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോയ്ക്ക് ജയം. ദക്ഷിണ കൊറിയയ്ക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. രാത്രി 12:30 US ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹെയ്റ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിൽ എത്തി. ന്യൂസിലൻഡിൽ നടന്ന മത്സരത്തിൽ ഉറുഗ്വയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1 സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും. പ്രമുഖ കഥാകാരി കെ ആർ മല്ലിക തിരുവനന്തപുരത്ത് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. നാവ്, സമാന്തരം, മായാമാളവ ഗൗള, നിറങ്ങൾക്കപ്പുറം, വളയം, അമ്മ, അകം എന്നിവയാണ് പ്രധാന കൃതികൾ. സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്ത് 2, കണ്ണൂർ 2, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആൾക്കാർക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനും നടപടികളും ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മേധാവിമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നു. ഷിഗല്ല, ഡെങ്കിപ്പനി എന്നിവർക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തോട് പരിശോധനകൾ ശക്തമാക്കാനും വാട്ടർ അതോറിറ്റിയോട് പൊതുകുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്താനും കളക്ടർ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് സ്കൂളുകൾ, ശനിയാഴ്ച സ്ഥാപനങ്ങൾ, ഞായറാഴ്ച വീടുകൾ എന്നിങ്ങനെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഈ മാസം 27 നടത്തുന്ന പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ നടത്തിപ്പിൽ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഏകോപനം ഉറപ്പാക്കുന്നതിനായി എറണാകുളം ADM കെ മനോജിന്റെ അധ്യക്ഷതയിൽ ഏകോപന യോഗം ചേർന്നു. ആരോഗ്യ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ, മൊബൈൽ ബൂത്തുകൾ, പ്രത്യേകമായി സജ്ജീകരിച്ച മറ്റ് ബൂത്തുകൾ അടക്കം 1993 ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KCB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.
ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി

കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാവും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. ഇന്നു മുതൽ അടുത്ത മാസം 10 വരെ കർഷകരുടെ വീടുകളിലെത്തി 4 മാസത്തിന് മുകളിൽ പ്രായമായ കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയായി. ഗ്രാമിന് 13,370 രൂപയാണ്. കൊല്ലം ആശ്രാമം ESI മോഡൽ ആന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുതിയുഗ കേരളം സൃഷ്ടിക്കുവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്നും UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാൻ റീച്ച് കേരള പ്രഖ്യാപിച്ച് കേരള ബജറ്റ്. തിരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും എയിംസ് നിലവാരത്തിൽ സേവനങ്ങളും അക്കാദമിക് മികവും കൈവരിക്കുവാൻ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ആശ്വാസ നടപടിയില്ലാത്ത ബജറ്റാണ് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF ഗവൺമെന്റിന്റെ മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതുതായി പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന ബജറ്റിൽ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി നടൻ മോഹൻലാൽ. തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നീറ്റ് പുനഃപരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ദേശീയ പരീക്ഷാ ഏജൻസി ഔദ്യോഗിക വാട്സപ്പ് ചാനൽ ആരംഭിച്ചു. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഔദ്യോഗിക അക്കൌണ്ട് വഴി മാത്രമേ അയക്കൂ എന്നും ഏജൻസി വ്യക്തമാക്കി. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയായി. ഗ്രാമിന് 13,370 രൂപ. പ്രമുഖ കഥാകാരി KR മല്ലിക തിരുവനന്തപുരത്ത് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ 9400224440 9400224440 ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. 2 മണിക്കുള്ളിൽ കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിക്കാം. ബാലൻ ദ ബോയ് എന്ന പേരിൽ ഇറങ്ങിയ പുതിയ ചിത്രത്തിൽ നിന്നുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് തുടങ്ങാം. നിളരാജാണ് ഈ പാട്ട് നയിച്ചിട്ടുള്ളത്. അൻവർ അലിയുടെ രചന, സംഗീതം സുഷിൻ ശ്യാം.

0: ഹലോ, നമസ്കാരം. സുരേഷല്ലേ?
1: അതെ,
0: എവിടെയാ സ്ഥലം?
1: ഇത് പൂവാട്ടുപറമ്പ്.
0: പൂവാട്ടുപറമ്പ്. എന്തുണ്ട് വിശേഷം?
1: നല്ലത് നല്ലത്. ഞാൻ ടൈലറാണ്.
0: ടൈലറിങ്ങിലാണ്. നമ്മുടെ ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കളിൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഈ പകൽ നേരത്തൊക്കെ ജോലി ചെയ്യുന്നവർ, കൂടുതലും ടൈലറിങ് മേഖലയിൽ നിന്നുള്ളവരാണല്ലോ.
1: അതെ
0: അതെ, വിളിക്കുന്നവർ കൂടുതൽ, അല്ലാത്തവർ പാട്ട് കേട്ടോണ്ടിരിക്കും. ഞങ്ങളൊരു സർവേ നടത്തി നോക്കുമ്പോൾ ഒരുപാട് പേരിങ്ങനെ താല്പര്യപൂർവ്വം പരിപാടി കേൾക്കുന്നവരായിട്ടുണ്ട്. ആ സമയത്ത് വിളിക്കാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, മറ്റുള്ളവർ ഇതുപോലെ സുരേഷിനെ പോലെയുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കൾ പറയുന്ന അനുഭവങ്ങളും അവരുടെ നിരീക്ഷണങ്ങളൊക്കെ കേട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സന്തോഷം എന്നാണ്. പറയൂ, വേറെന്ത് വിശേഷം?
1: നല്ലത്.
0: ആ റേഡിയോ നടത്തുന്നവർ അല്പം മാറിയ തിരക്കില്ല.
1: ഓ ആയിക്കോ, മാറി.
0: മറ്റേ ആ ഒരു ഫീഡ്ബാക്ക് വരുന്നുണ്ടോ?
1: ഓ ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് വേണ്ടത് മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിലെ മെല്ലെ മെല്ലെ മുഖപടം അല്ലേ?
1: അതെ, ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. മലയാളി ഉണ്ട്, മലയാളിന്റെ ഭാര്യ ഉണ്ട്, എല്ലാവരുണ്ട്. ഞാൻ മലയാളിന്റെ ഭാര്യക്ക് കൊടുക്കാം.
0: ഓ കൊടുക്കൂ.
2: ഹലോ.
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: എന്താ പേരെന്താ?
2: പേര് നിഷ.
0: നിഷ. ഓക്കെ, അപ്പോൾ സുരേഷിനെ പോലെ വളരെ താല്പര്യപൂർവ്വം ജോലി ചെയ്യുന്ന കുറച്ച് പേരാണ് നിങ്ങളുടെ കരുത്ത്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോ ഇതേപോലുള്ള കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണല്ലോ അല്ലേ? അതെ, അപ്പൊ അല്ലെങ്കിൽ ഞങ്ങൾ വാക്ക് പാലിക്കാൻ കഴിയില്ല. എന്താണ്, യൂണിഫോമിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ?
2: തിരക്കിലാണ്.
0: അതിനിടയിൽ ചെറിയൊരു ആശ്വാസമാണ് ഈ പാട്ട്. റിയലാണോ? കൂടുതൽ സമയം റിയൽ എഫ് ആണോ കേൾക്കാറ്? ഓക്കെ, അപ്പൊ ഈ യൂണിഫോമൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ വക എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക ഉപഹാരം നമ്മുടെ സുരേഷിനെ പോലെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ. എത്ര പേരുണ്ട് കടയില്?
2: കടയില് മൂന്നാള്.
0: മൂന്നാള്. അപ്പൊ എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം കേട്ടോ.
2: ഓക്കെ. താങ്ക് യു, താങ്ക് യു.

0: 1.6 റിയൽ എഫ്എം.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഇതാരാണ്? ഗിരിജ. ഓ, കട്ടായിപ്പോയല്ലോ. വളരെ താല്പര്യപൂർവ്വം കാത്തിരുന്ന ഒരാളാണ്, വിളിച്ചപ്പോൾ പെട്ടെന്ന് കട്ടായിപ്പോയി. പൂന്തേനരുവി എന്ന സിനിമയിലെ ഒരു പെണ്ണിൻ്റെ കഥ തിരിച്ചാണ്. ഒരു പെണ്ണിൻ്റെ കഥ എന്ന സിനിമയിലെ പൂന്തേനരുവി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. ഇതിനിടയിൽ വിളിച്ച് കിട്ടുമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നോക്കാം.

हेलो। हेलो हेलो, നമസ്കാരം। ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നില്ല, ലൈൻ കട്ടായി പോയി. നേരത്തെ കട്ടായ ആളെ വിളിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. ഈ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി, നമ്മൾ തിരിച്ചു വിളിക്കാം. ഹലോ ഹലോ, നമസ്കാരം.

ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. മാനസം എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ ഗാനം. പ്രദീപ് സോമസുന്ദരം, മിൻമിനി ഇവർ പാടിയതാണ്. കൈതപ്രത്തിൻ്റെ രചന, സംഗീതം ജോൺസൺ.

0: ചിത്തിക്കുള്ളിൽ വന്നു. ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ഓ, ഇതാരാണ്? ശോഭന.
1: അതെ.
0: ആ, എവിടെയാ സ്ഥലം?
1: പിന്നെ ചാത്തമംഗലം കൂഴക്കോട് എന്ന് പറയും.
0: ആ, കൂഴക്കോട്. ചാത്തമംഗലത്തിന് അടുത്ത് തന്നെ അല്ലേ?
1: അതെ അതെ.
0: കുറെ കാലമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു, കിട്ടുന്നില്ല.
1: പിന്നെ എല്ലാരും വിളിക്കുമ്പോ പിന്നെ കുത്തിരി വിളിച്ച് കിട്ടൂല്ല, പിന്നെ കേട്ടാ ആസ്വദിക്കാന്ന്
0: വിചാരിക്കും. അപ്പൊ ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞേ, കുറെ പേര് നമ്മളെ പ്രിയ ശ്രോതാക്കൾ അങ്ങനെ സന്ദേശം അയക്കാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് മെനക്കെടുന്നില്ലാന്നേ ഉള്ളൂ, ഞങ്ങളൊക്കെ കേൾവിക്കാരായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയും. അപ്പൊ അതിന് ഞങ്ങൾക്ക് ഒരു സന്തോഷം. പലരും കേൾവിക്കാരായി ഇങ്ങനെ അദൃശ്യരായിരിക്കുമ്പോഴും നമ്മളോട് ഒരു സ്നേഹമുള്ളവരും നമ്മളെ കരുതുന്നവരുമായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. എന്തൊക്കെയാ വിശേഷം?
1: നല്ല വിശേഷം.
0: ഓ, അവിടെ വീട്ടിൽ തന്നെ?
1: വീട്ടിൽ തന്നെ.
0: അപ്പോ വേറെ എന്തെങ്കിലും ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ അതോ?
1: ഇല്ല, വീട്ടില് എല്ലാം കുടുംബക്കാരെ നോക്കി.
0: കുടുംബ കാര്യങ്ങളൊക്കെ നോക്കി പോവാണ്.
1: അതെ അതെ അതെ.
0: അപ്പോ അതന്നെ ഒരു വലിയ കാര്യമാണല്ലോ അല്ലേ? ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ കുടുംബ പരിപാലനം ഒരു വലിയ ജോലിയായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യം കണക്കാക്കുന്നത്. ആ രീതിയിൽ ഇപ്പൊ നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങളൊക്കെ വന്നത് ശോഭന വായിച്ചുകൊണ്ടിരിക്കും. മുതിർന്ന ആളാണോ, പ്രായ ആളാണോ?
1: അറുപത് വയസ്സായി.
0: അയ്യോ, അതൊരു പ്രായമേ അല്ല, അത് ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രായമല്ലേ. ചെറുപ്പം വിട്ടു എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് വരാറുണ്ടോ?
1: വാ, വരാറുണ്ട്. വരാറുണ്ട്.
0: അപ്പൊ എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. വാർത്തയിലെ പാട്ടല്ലേ വേണ്ടേ? ഇന്നലകൾ ഇതുവഴിയേ പോയി. അപ്പൊ ഈ കുഴക്കൂട് വഴി ഇങ്ങനെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്നലകൾ.
1: അപ്പൊ
0: അതിന് മുന്നിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു ഇന്നലകൾ പോകുന്നത്. എന്തായാലും സന്തോഷം കേട്ടോ, ഇങ്ങനെ കാത്തിരിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ മടുക്കാതെ കാത്തിരുന്നതിന് പ്രത്യേകം നന്ദി. പാട്ട് കേൾക്കാം കേട്ടോ. ഇത് ബിച്ചു തിരുമല എഴുതി എ ടി ഉമ്മർ സംഗീതം നൽകിയ ഗാനാണ്, യേശുദാസ് പാടിയത്. വാർത്ത. ഓക്കെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗാനോത്സവം.
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം സാർ.
3: ഓ, ഇതാരാണ്? പ്രദീപ്.
4: പ്രദീപ്,
3: എവിടെയാ സ്ഥലം?
4: തൃശ്ശൂർ ചേലക്കര.
3: ചേലക്കര. ആ ഹാ ഹാ. പ്രദീപ് എങ്ങനെയാ, ആപ്പ് ഉപയോഗിച്ചാണോ കേൾക്കുന്നത്?
4: ആപ്പുണ്ട്, പിന്നെ ഒരു ഓൺലൈൻ റേഡിയോ വേറൊരു ഡിവൈസും.
3: ഓ, അതെയോ? അപ്പൊ എന്തായാലും റേഡിയോ കേൾക്കാനുള്ള ഉപാധികളൊക്കെ റെഡിയാ, സെറ്റാണ്. ചേലക്കര ടൗണിൽ തന്നെയാ?
4: അല്ലല്ല, ചേലക്കരയാണ് ഒരു കുറച്ച് ദൂരം ഉള്ളിലോട്ടാണ്.
3: ആ ആ, നമ്മൾ പറഞ്ഞാൽ അറിയുന്ന സ്ഥലമാണ് ചേലക്കര. ഓക്കേ.
4: അവിടെ പുസ്തകം ഞാൻ ഒരെണ്ണം വായിച്ചിട്ടുണ്ടായിരുന്നു.
3: ആ, മുമ്പ് എഴുതിയ. ആ ആ ആ. ഓക്കേ. പ്രദീപ് എന്താ, ജോലിയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ?
4: ജോലിയാണ്, ഹയർ സെക്കൻഡറി ടീച്ചറാണ്.
3: ഓ, അതെയോ? ആ, ശരി. ഏതാ സ്കൂള്?
4: മോഡൽ ബോയ്സ് ചിറ്റൂർ.
3: ചിറ്റൂരോ? പാലക്കാട് ചിറ്റൂരോ? അപ്പൊ ജോലിയും വീടും തമ്മിൽ കുറച്ച് ദൂരമുണ്ട് അല്ലേ? ആ, ഇന്ന് ഇപ്പൊ താങ്കൾ ഒരു ഇന്ന് സ്കൂളില് വായനാദിന പരിപാടികളൊക്കെ ഉണ്ടായില്ലേ?
4: ആ, ഉണ്ടായിരുന്നു.
3: ആ ഹാ ഹാ. ഈ ചിറ്റൂര് സ്കൂളിലേക്ക് എത്തി ആയിട്ട് കുറെ കാലമായോ?
4: ഇല്ല, ഇപ്പൊ ഈ ജൂണിലാണ്.
3: ആ, ഈ പുതിയ പുതിയ അധ്യയന വർഷമാണ് മാറിയത്. അതിനു മുമ്പ് നാട്ടിലായിരുന്നോ?
4: അതിനു മുമ്പ് തൃശ്ശൂർ മോഡൽ ബോയ്സിലായിരുന്നു.
3: ഓ ഹോ ഹോ. ഓക്കെ. അപ്പോൾ എന്തായാലും പുതിയൊരു സ്ഥലം അല്ലേ, പുതിയ കുട്ടികൾ. അതെ. എന്താ, ചിറ്റൂരൊക്കെ ഒരു വളരെ പഴയ ഒരു പ്രദേശങ്ങളാണല്ലോ. അതെ, ആ വഴി കൂടെ ഒക്കെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ഗ്രാമ്യമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന പല കുറഞ്ഞ സ്ഥലങ്ങളിൽ പെട്ടൊരു സ്ഥലമാണ് ആ ഭാഗങ്ങളൊക്കെ അല്ലേ. വേറെന്താ വിശേഷം?
4: ഉഷാറായിരിക്കുന്നു.
3: എന്താ സബ്ജക്ട്?
4: പൊളിറ്റിക്കൽ സയൻസ്.
3: ആ ഹാ ഹാ.

0: അപ്പോൾ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ചും അവരെ പുതിയ രീതിയിലൊക്കെ ഒരുക്കാനൊക്കെ കുറെ പ്രയത്നിക്കുന്ന അധ്യാപകരിൽ ഒരാളാണ് താങ്കൾ. ഓക്കെ, അപ്പോൾ ഏത് പാട്ടാണ് നമ്മളിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: സ്നേഹത്തുണ്ടി.
0: ഓക്കെ, അപ്പോൾ കുട്ടികളെ നമ്മൾ ആ ഭാഗത്തൊക്കെ റേഡിയോ കേൾക്കുന്നത് പാലക്കാട് തൃശ്ശൂർ നിലയായിരിക്കും അല്ലേ? കുട്ടികൾക്ക് താല്പര്യം, റേഡിയോയിൽ താല്പര്യം കുട്ടികൾക്കുണ്ടോ? കുട്ടികളോട് അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഈ പറഞ്ഞ പോലെ ഇപ്പത്തെ ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷന്റെ കാലത്ത് റേഡിയോ ഒരു നല്ല ഓപ്ഷൻ ആണ് അല്ലേ? അതെ, അവരെ നന്നായി അവർക്ക് കോൺസെൻട്രേഷനും അതുപോലെ അവരുടെ മറ്റ് ലോക കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു അറിവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാധ്യമം കൂടിയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഞങ്ങൾ സ്നേഹാന്വേഷണം കുട്ടികളോടും താങ്കളുടെ വീട്ടുകാരോടൊക്കെ പറയാം.
1: പറയാം സാറേ, ഡെഡിക്കേഷൻ ഉണ്ട്.
0: ഓ പറയൂ.
1: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ മെമ്പർമാർക്ക്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഓ ആയിക്കോട്ടെ, ഒരുപാട് പേര് നമ്മളായിട്ട് വളരെ വ്യക്തിപരമായിട്ടും ഒക്കെ വലിയ സൗഹൃദം പുലർത്തുന്ന ഒരു ഒത്തിരി പേരുണ്ട് നിങ്ങളുടെ ഫെഡറേഷനിൽ. അപ്പൊ ഞങ്ങളെ സ്നേഹാശംസകൾ എല്ലാ മെമ്പർമാർക്കും. കേൾപ്പിക്കട്ടെ സ്നേഹത്തുമ്പി ഡിസംബർ. ഓക്കെ.

0: ദ റിയൽ എഫ്എം 103.6.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: അനിൽകുമാറാണോ?
2: അനിൽകുമാറാണോ.
1: എവിടെയാ സ്ഥലം?
2: പള്ളിക്കൽ ബസാർ.
1: പള്ളിക്കൽ ബസാർ. ഓക്കെ, എന്തൊക്കെയാണ്?
2: അസുഖം.
1: ഉഷാറായിരിക്കുന്നോ?
2: ഓ, കുഴപ്പമില്ല.
1: അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വാട്സപ്പിൽ ഹൈ ഇട്ടാൽ. അതെ, അപ്പൊ നമുക്ക് പലരെയും ഒരുപാട് മെസ്സേജസ് ഉണ്ട്. എല്ലാരോടും നമുക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിലും ഇതുപോലെ അനിലിനെ പോലെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്.
2: അപ്പൊ
1: നേരത്തെ ഒരു അധ്യാപകനെ കിട്ടി. ഇതുപോലെ അവരൊന്നും പരിപാടി ഇതിനു മുമ്പ് പങ്കെടുത്തവരല്ല. അനിലു പങ്കെടുത്തിട്ടില്ലല്ലോ അല്ലേ?
2: ഓക്കെ,
1: അപ്പൊ അങ്ങനെ പുതിയ പുതിയ ശ്രോതാക്കൾക്ക് അവസരം കൊടുക്കണ്ടേ?
2: അതെ അതെ, തീർച്ചയായിട്ടും.
1: എന്താ അനിലിന്റെ വിശേഷം?
2: അത് സുഖം തന്നെ, സുഖമായിട്ടിരിക്കുന്നു.
1: വീട്ടിൽ തന്നെയാണോ ജോലി?
2: അതെ, വീട്ടിൽ. ഞാനല്ല, എനിക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: ഓ, അതെയോ?
2: കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു മാർച്ചില്.
1: ആ ശരി. അപ്പൊ പിന്നെ എത്രയും ചെറുപ്പത്തിലെ വീട്ടിലിരിക്കണോ?
2: ആ, നേരത്തെ കിട്ടിയില്ലേ.
1: അപ്പൊ വേറെ എൻഗേജ്മെന്റ് ഒന്നും പോയില്ല അല്ലേ പിന്നീട്?
2: ഇല്ല, വേറെ ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്.
1: ഓക്കെ, എന്തായാലും നമ്മളൊന്ന് എൻഗേജ് ആയിരിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ? സർക്കാർ ജീവൻ എന്നൊക്കെ പറഞ്ഞാലും 56 റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി കുറെ ചെറുപ്പക്കാരായിട്ട് തന്നെയാണ് നമ്മളൊക്കെ പിരിയുന്നത്. സന്തോഷം. പള്ളിക്കൽ ബസാർ. ഓക്കെ,
2: പള്ളിക്കൽ ബസാർ.
1: നമുക്ക് കുനുൾമാട് ആ ഭാഗത്തല്ലേ?
2: കുനുൾമാട്
1: ആ വഴി കൂടെ നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ കാണുന്ന ഒരു സ്ഥലങ്ങളാണല്ലോ. മറ്റേ ഇവിടുന്ന് കോഹിനൂരിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടോട്ടേക്ക് പോകുന്ന വഴിയിൽ അങ്ങോട്ട് പോയാൽ മതിയല്ലോ അല്ലേ കുറച്ച്? ഓക്കെ, അപ്പൊ ഇന്ന് വേണ്ട പാട്ട് അയൽക്കാരിയിലെ പാട്ട്. ഇലഞ്ഞിപ്പൂമണം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ.
2: തീർച്ചയായിട്ടും.
1: എന്നാ പാട്ട് കേൾക്കാം.
2: ഓക്കെ
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം.
0: ഓ, ഇതാരാണ്? വത്സല ചേച്ചിയാണോ?
1: ആ
0: ചേച്ചി എവിടുന്നാ?
1: കോഴിക്കോട്.
0: കോഴിക്കോട് എവിടെയാ? പാലോ,
1: മരിക്കുനി അടുത്ത് പുല്ലാളൂര്.
0: പുല്ലാളൂര്. ഓക്കെ, എന്തൊക്കെയാണ് ചേച്ചി വിശേഷങ്ങൾ?
1: നല്ലത് തന്നെ.
0: മഴയില്ലാത്തോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടോ?
1: മഴ കുറവാ, കുറേയായി.
0: പരിപാടിയിൽ തത്സമയ പരിപാടി ഇല്ലാതിരിക്കുന്ന ഒരു ഉഷാറില്ല അല്ലേ ചേച്ചിയുടെ? ഒരു
1: ഒരു കൊല്ലൊക്കെയായി, ഞാൻ ആദ്യമൊക്കെ വിളിക്കലുണ്ടായിരുന്നു, കൊല്ലൊക്കെയായി.
0: ഇപ്പൊ എന്തായാലും ഒരു ഗ്യാപ്, ഒരു അവധി എടുത്തതാണ്.
1: ഇന്ന് വേഗം കിട്ടി.
0: ഹായ് ഇട്ടപ്പോ അങ്ങോട്ട് തിരിച്ചു വിളിച്ചാലേ ഞങ്ങള്. നമ്മൾ ചില നമ്പർ കാണുമ്പോൾ നമുക്കറിയാം ഇവരിങ്ങനെ കുറെ കാലമായി കാത്തു കാത്തിരിക്കുകയാണ്. അപ്പോ നമ്മൾ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ആ നമ്പർ നമ്മളോട് ഇങ്ങനെ പറയും.
1: ഞാനൊരു കൊല്ലൊക്കെയായി ഇപ്പൊ വിളിക്കാണ്ട്.
0: ആ ഹാ ഹാ, കുഴപ്പമില്ല.
1: അതൊക്കെ എപ്പോഴും വിളിക്കലുണ്ടായിരുന്നു.
0: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കുറെ പേർക്ക്, പുതിയ ആൾക്കാർക്ക് ഒരു അവസരം കിട്ടിയല്ലോ ആ കാലം കൊണ്ടൊക്കെ. ചേച്ചിക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ലേഡീസ് ഹോസ്റ്റലില് കാട്ടരുവി ചിലങ്ക കെട്ടി എന്നുള്ള.
0: ലേഡീസ് ഹോസ്റ്റലിലെ കാട്ടരുവി ചിലങ്ക കെട്ടി എന്നുള്ള പാട്ടാണ് കേൾക്കണ്ടേ. ആ പാട്ട് കേൾപ്പിച്ചു തരാം. ഊണ് കഴിയോ? എല്ലാ പരിപാടികളും കഴിഞ്ഞോ?
1: ഊണ് കഴിഞ്ഞു,
0: റെഡിയായി.
1: ഒരു മണിക്ക് തന്നെ കഴിച്ചു.
0: ആ, ഇനി പാട്ട് കേട്ടാൽ, പാട്ട് കഴിഞ്ഞ് ഗാനോത്സവം കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഒരു സൈഡിലേക്കൊന്ന് ചെരിയും. ഉണ്ടോ പതിവുണ്ടോ?
1: അങ്ങനെ ഒന്നുമില്ല ഊണ് കഴിഞ്ഞാൽ.
0: എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. ഞങ്ങൾ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയണേ. മുമ്പ് നമ്മള് ആയിക്കോട്ടെ, ഇദ്ദേഹത്തോട് ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂട്ടോ. എന്നാ പാട്ട് കേൾക്കാം. ഓക്കേ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഒന്ന് പരിചയപ്പെടുത്താമോ?
2: എന്റെ പേര് പൂക്കോട്ടെ സുരേന്ദ്രൻ, ബേപ്പൂര്.
1: സുരേന്ദ്രൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷം. ഉഷാറായിരിക്കുന്നു. മുമ്പ് നമ്മളൊരിക്കൽ സംസാരിച്ചെന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് മുമ്പ്?
2: ഞാൻ ആദ്യമായിട്ടാണ്.
1: ആണോ? ഓക്കെ ഓക്കെ. സമാനമായ പേരിലാരോ ഒരാളായിരിക്കും. കുഴപ്പമില്ല, പറയൂ. എന്താ? അതെയോ? ലോട്ടറിയുടെ കടയാണോ? അപ്പൊ ഷോപ്പിൽ അത് മാത്രമേ ഉള്ളോ, ലോട്ടറി ബിസിനസ് മാത്രമേ ഉള്ളോ? ഓക്കെ. എത്രയായി താങ്കൾ ഈ ഒരു ഇതായിട്ട്? അതെയോ? അവിടെ പറഞ്ഞ സ്ഥിരമായിട്ടുള്ള കടയാണോ അവിടെ? സെൻട്രലിൽ തന്നെയാ ബേപ്പൂര്? അപ്പോ നമ്മുടെ ധാരാളം ഈ പറഞ്ഞ പോലെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരും മറ്റ് നമ്മുടെ തന്നെ അയൽ സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ബേപ്പൂർ ഹാർബർ. അതെ, ഇപ്പൊ നിരോധന സമയമാണ്. അപ്പൊ മറ്റു മറ്റു ചെറുവള്ളങ്ങളിൽ ഔട്ട്ബോർഡ് വെച്ച് പോകാൻ പറ്റുമല്ലോ അല്ലേ? അവിടെ താങ്കളുടെ സ്വദേശം ബേപ്പൂർ തന്നെയാണോ? അവിടുത്തെ ബേപ്പൂരിന്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ. അതെല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ താങ്കളുടെ കസ്റ്റമേഴ്സ് ആയിട്ട് പുറത്തുനിന്നുള്ള തൊഴിലാളികളൊക്കെ ഉണ്ടോ? അതെ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അതെ, വേണ്ടത്ര കിട്ടുന്നില്ല അല്ലേ? അപ്പൊ നമ്മുടെ ഈ നിങ്ങളുടെ ഒരു നമ്മുടെ ലോട്ടറി ഏജൻസിയെയും അതിന്റെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ നിങ്ങൾ അറിയിക്കാറില്ലേ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഫീഡ്ബാക്ക്? ഓക്കെ ഓക്കെ. അപ്പൊ എന്നാൽ മയൂഖത്തിലെ ചായങ്ങളില്ലാതെ എന്നുള്ള പാട്ടില്ലേ? അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ
2: രണ്ട് കണ്ണുകളാ.
1: അതെ. അപ്പൊ അതിലെ ആ ഒരു എന്തായാലും ജയേട്ടൻ ഇല്ലാത്തൊരു കാലത്താണ് നമ്മളിപ്പോ ഉള്ളത്. ഓക്കെ, എന്തായാലും ആ ഓർമ്മയില്ല പാട്ട് കേൾക്കാട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണ്? ഗീത ചേച്ചിയാണോ?
1: അതെ
0: ഗീതാ സർവോത്തമൻ.
1: അതെ.
0: എവിടെയാ സ്ഥലം?
1: പുളാടിക്കുന്ന്.
0: പുളാടിക്കുന്ന്. നമ്മളെ ബൈപ്പാസ് വന്ന് വൻ മിക രീതിയിലൊക്കെ മാറിപ്പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ആയോ? നമ്മുടെ പറമ്പ്, പശുവിനെ കെട്ടുന്ന പറമ്പ് അപ്പുറത്തും വീട് ഇപ്പുറത്തൊക്കെ ആയിപ്പോയോ? അങ്ങനെ പല ആ അങ്ങനെയൊക്കെ പറക്കെ പശുവിനെ കെട്ടി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബൈപ്പാസ് വന്നു, പിന്നെ പശുവിനോട് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അതിനൊരു കിലോമീറ്റർ ചുറ്റിച്ച് നടത്തിക്കണം. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? ചേച്ചി അവിടെ കുറെ കാലമായിട്ട് താമസിക്കുന്ന ആളാണോ?
1: അതെ.
0: ഇവിടെ തന്നെ

0: അവിടെ തന്നെ കുറേ.
1: ആ എന്തൊക്കെയാ വിശേഷങ്ങൾ?
0: നല്ല വിശേഷം. ആകാശവാണിയിലേക്ക് 2025 വിളിച്ചതാണ്.
1: അതെ,
0: പിന്നെ ഇടക്കിടക്ക് വിളിച്ച്
1: ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഒരു വലിയ വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിക്കാൻ പറ്റിയല്ലോ, ഒരു അവസരമായി. അപ്പൊ ഒരു ഹൈട്ട്, വെറുതെ ഒരു ഹൈട്ട് വെച്ചു അല്ലേ?
0: ആദ്യമായിട്ടാണ് പെട്ടെന്ന് കിട്ടുന്നത്.
1: വേറെ നമുക്ക് രാജു റഹീമിലെ പാട്ടല്ലേ വേണമെന്ന് പറഞ്ഞല്ലേ?
0: അതെ.
1: ഓക്കെ, നമുക്ക് പാട്ട് കേട്ടല്ലോ. വേറെന്താ വിശേഷം?
0: വേറെ വിശേഷം
1: ഒന്നുമില്ല. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാവരോടും പറയൂ.
0: ഓ പറയാം, ആകാശവാണിയിൽ എല്ലാവരോടും
1: പറയാം കേട്ടോ. എന്തായാലും ചേച്ചിയെ പോലെ ഒരുപാട് പ്രിയ ശ്രോതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
0: ഓ,
1: ഇത് രാജു റഹീമിലെ രവിവർമ്മ ചിത്രത്തിന്റെ ദിഭാവമേ എന്നുള്ള പാട്ടല്ലേ വേണ്ടേ? ആർ കെ ദാമോദരന്റെ രചന, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. കേൾക്കാം കേട്ടോ. ഓക്കെ.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം രമ്യ, സാങ്കേതിക സഹായം ഫെലിക്സ്, പ്രവീൺ. ഗാനോത്സവം. ഇനി മിഡ്ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi concludes successful 5-day historic visit to France and Slovakia.

0: കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത്. നരിയാപുരം വേണുഗോപാൽ, നിതുൻ അന്നവിൽ, സിന്ധു വിജയൻ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
1: കുറ്റമില്ലാത്തവർക്കും ശിക്ഷയുണ്ടോ? വംശവൃക്ഷത്തിന്റെ വേരിൽ നിന്നും തലപ്പിലേക്ക് ശിക്ഷ പടർന്നു കയറിയോ? അവൾ കാതറീനയാണ്. ചീട്ടുകളിച്ച്

0: കുടിച്ചു കൂത്താടി ജോലി കളഞ്ഞ് വണ്ടിച്ചക്രത്തിന് തലവച്ചു രണ്ടാം ഭർത്താവ്. പട്ടിണി മാറ്റാൻ മൂത്ത മകളെ ശരീരം വിൽക്കാൻ പറഞ്ഞുവിട്ടു അവൾ. പിന്നെ കാലു പിടിച്ച് പൊട്ടിക്കരഞ്ഞവൾ. രണ്ടാം ഭർത്താവിന്റെ ശവസംസ്കാര ദിനം തന്നെ വാടക വീട്ടിൽ നിന്ന് മൂന്ന് കുട്ടികളോടൊപ്പം അടിച്ചിറക്കപ്പെട്ടവൾ. അതുക്കും മീതെ രക്ഷപ്പെടാൻ ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാൻ പ്ലാനിട്ട കാതറീനയെ ക്ഷയരോഗാണുക്കൾ പോലും വെറുതെ വിട്ടില്ല. തീ വിഴുങ്ങി പക്ഷി തീക്കുണ്ഠം തികട്ടിയാടുകയാണ് തെരുവിൽ. ഭ്രാന്താണെന്നു ജനം. അവളാണു കാതറീന. അവസാന രംഗം ആടിത്തീർക്കാൻ ഇറങ്ങിയവൾ.
1: ലിഡാ, കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക?
2: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്കാഗ്രഹം. കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
3: മനുഷ്യന്റെ വിധിയ എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
1: ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരാകാശക്കോട്ട. ഇല്ല, ആ സ്വപ്നം അവസാനിപ്പിച്ചു. എല്ലാരും ഞങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ആ ജനറൽ, ഞാനൊരു മഷിക്കുപ്പി എടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞു. സന്ദർശകർക്കായി കുറിപ്പെഴുതി കൊടുക്കാൻ കടലാസും മഷിയും സന്ദർശക മുറിയിലെ മേശമേൽ വെച്ചിരുന്നു. ഞാൻ എന്റെ പേരെഴുതി അയാളുടെ നേർക്ക് ശപിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോന്നു. ഓ, ദുഷ്ടന്മാർ, തെമ്മാടികൾ, അവരെ കൊണ്ട് മതിയായി. കുഞ്ഞുങ്ങളെ, ഞാൻ സ്വയം കാത്തു രക്ഷിക്കും. ഞാൻ ആരുടെ മുന്നിൽ കുമ്പിടുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി അവൾ ഒരുപാട് കേട്ടു, വളരെയധികം സഹിച്ചു. പോലങ്ക, നിനക്ക് എത്ര പണം കിട്ടി നോക്കട്ടെ. എന്നെ എന്നെ കാണിക്കൂ. എന്ത്, വെറും രണ്ട് കോംപ്ലക്സ്? ഓ, തെമ്മാടികൾ! ആരും നമുക്കൊന്നും തരുന്നില്ല, ആരും നമുക്കൊന്നും തരുന്നില്ല. വെറുതെ ചെലച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു. പോ, എല്ലാരും പോ. എന്തിനാണോ മരത്തലയിൽ ചിരിക്കുന്നത്, ആ അമാലിയം മൂലമാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പോലങ്ക, എന്നോട് ഫ്രഞ്ചിൽ പറയൂ. ഞാൻ എന്തിനാണ് നിന്നെ പഠിപ്പിച്ചത്? നിനക്ക് കുറച്ച് ഫ്രഞ്ച് അറിയാലോ. ഇല്ലെങ്കിൽ നീ എങ്ങനെയാണ് ഉന്നത കുടുംബത്തിലേതാണെന്ന് കാണിക്കുക? മറ്റുള്ള തെരുവ് ഗായകരെ പോലെ അല്ല നിങ്ങൾ. അന്തസ്സായി വളർത്തപ്പെട്ടവരാണ്. നമ്മൾ വൃത്തികെട്ട പ്രകടനമല്ല തെരുവിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അന്തസ്സുള്ള പാട്ടാണ്. ആ, അതെ. എന്താണ് പാടേണ്ടത്? നിങ്ങളെന്നെ തടസ്സപ്പെടുത്തുന്നു. മറ്റുള്ള തെരുവ് ഗായകരെ പോലെ അല്ല നിങ്ങൾ. അന്തസ്സായി വളർത്തപ്പെട്ടവരാണ്. നമ്മൾ വൃത്തികെട്ട പ്രകടനമല്ല തെരുവിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അന്തസ്സുള്ള പാട്ടാണ്. ആ, അതെ. എന്താണ് പാടേണ്ടത്? നിങ്ങളെന്നെ തടസ്സപ്പെടുത്തുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പാട്ടുപാടി പണം സമ്പാദിക്കാനാണ്. കോലേക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്ന പാട്ട്.
4: എങ്ങനെയാണ് എങ്ങനെയാണ് അവരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്?
5: അവർ വരില്ല. എത്ര നിർബന്ധിച്ചിട്ടും അവർ വരുന്നില്ല.
6: അവർക്ക് ഭ്രാന്തായി കഴിഞ്ഞു.
4: ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാനും വയ്യ.
5: എന്തായാലും അവരെയും

0: കൊണ്ടേ ഞാൻ പോരൂ. ഉന്മാദം ഒന്ന് അവസാനിക്കട്ടെ.
1: അത് അവസാനിക്കില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ.
2: എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.
0: അവരുടെ ചുമയും ചിത്തരോഗവും തെരുവിലെ ഭ്രാന്തൻ ജൽപ്പനങ്ങളും
1: അപകടമാണത്.
2: ജീവിതം ഇങ്ങനെയൊക്കെയാണ് സോണിയ. ചീട്ടുകൊട്ടാരം പോലെ വീഴുമ്പോൾ ചിതറിപ്പോവും, പെറുക്കിയെടുക്കാൻ പോലും ആവാതെ ചതഞ്ഞരഞ്ഞ്.

0: എടേ, അവര് പരിപാടി തുടങ്ങി.
1: അമ്മച്ചിക്കൊള്ളാം, പുതിയ ഐറ്റംസ് ആണ്. എന്തോ ഡാൻസ്.
0: പാവ പിള്ളേർക്ക് പാട്ട് പാടാനും അറിഞ്ഞുകൂടാ, ഡാൻസ് ചെയ്യാനും അറിഞ്ഞുകൂടാ.
1: വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമല്ലേ?
2: പാട്ട് പാടും ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. ഒരു ഫ്രഞ്ച് ഗാനം പോരട്ടെ, മാൽബവേ. ഞാനത് നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഫ്രഞ്ചിലായതിനാൽ ഉന്നത കുടുംബത്തിലേതാണ് നിങ്ങൾ എന്ന് കരുതും. എന്താ നീ നിന്ന് ചിണുങ്ങുന്നത്? വിശക്കുന്നോ? വിശപ്പകറ്റാനല്ലേ പാട്ട്? എല്ലാരും കരയുകയാണോ?
0: പോലീസ് വരുന്നു.
3: ഈ തെരുവിൽ ഇത് നിരോധിച്ചിരിക്കുകയാണ്. നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. എല്ലാരും മാറു. മാറ.
2: നിങ്ങളാണ് ശല്യമുണ്ടാക്കുന്നത്. ഇതൊരു വാദ്യസംഗീതമാണ്. നിങ്ങൾക്ക് പോലീസുകാർക്ക് സംഗീതത്തിൽ എന്താണ് കാര്യം?
3: തെരുവിൽ ഇപ്രകാരം പാടി നടക്കുന്നതിന് അനുമതി പത്രം വാങ്ങിയിരിക്കണം. നിങ്ങൾ അത് ചെയ്തിട്ടില്ല.
2: എന്തനുമതി പത്രം? ഇന്നാണ് ഞാൻ എന്റെ ഭർത്താവിനെ മറവ് ചെയ്തത്. ഒരു അനുമതിയുടെ ആവശ്യം എന്താണ്?
3: നിങ്ങൾ ഇങ്ങനെ വികാരം കൊള്ളരുത്. വരൂ, ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഈ ജനക്കൂട്ടത്തിൽ നിൽക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾക്ക് സുഖമില്ല. എല്ലാരും ഒന്ന് മാറിക്കേ. മാറ.
2: ബഹുമാനപ്പെട്ട സാർ, നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ നെവിസ്കിയിലേക്ക് പോവുകയാണ്. ആ വരുന്നത് മകളാണ്, സോണിയ. സോണിയ, നീയും കരയുകയാണോ? നിങ്ങൾക്കല്ലേ എന്തു പറ്റി? ബോധമില്ലാത്ത കുട്ടികൾ. കോലിയ, ലിഡ, പൊലങ്ക, അവർ ഓടിപ്പോവുകയാണല്ലോ കൈകോർത്ത് പിടിച്ച്. പോലീസുകാരെ പേടിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരൂ. അവരെ തിരിച്ചു കൊണ്ടുവരൂ സോണിയ.
4: അതിനിടയില് കല്ലിൽ തട്ടി വീണല്ലോ കാതറിൻ. റസ്കോൾനിക്കോവും ആൻഡ്രയും എത്തിയല്ലോ, ഇവരെ ഒന്ന് പിടിക്കൂ.
5: അയ്യോ, വീണ് ചോര ഒലിക്കുക.
6: നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. പിടിക്ക്, എല്ലാരും കൂടി പിടിക്ക്.
5: ഒന്ന് മാറി നിക്ക്, മാറി നിക്കാൻ. മാറ്,
3: വഴി കൊടുക്ക്, മാറിപ്പോങ്ങള്. ഒന്ന് മാറിയെന്നേ, എല്ലാരും ഒന്ന് മാറിക്കേ.
7: അവർ മരിക്കുകയാണ്.
0: ആ ചോര കല്ലിൽ തട്ടി വീണതല്ല, രക്തസ്രാവമാണ്.
5: ക്ഷയരോഗ ഇത്. രക്തസ്രാവം മൂലം രോഗിക്ക് ശ്വാസം മുട്ടുണ്ടാവും.
4: രക്തം! അയ്യോ, രക്തം!
8: കണ്ടോ, അവര് രക്തം ഛർദിക്കുന്നു.
0: അവർ അധികമില്ല, തട്ടിപ്പോകും.
4: എന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാം. അവിടെ ആ കെട്ടിടത്തില്
3: ഡോക്ടറെ വിളിപ്പിക്കും വേഗം.

രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ, ആൻഡ്രി അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ കേൾക്കാം പങ്കജ് ഉദാസ് പാടിയ ഗസലുകൾ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത

സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ, തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ, വിലങ്ങാട് വില്ലേജിനായി 5 കോടി രൂപയുടെയും പ്രത്യേക പാക്കേജ്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറിച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 USA ഓസ്ട്രേലിയയെയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോയെയും നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 4 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തത്സമയമായി വാട്സപ്പിലൂടെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. യുവർ ചോയ്സിലൂടെ കേൾക്കാം മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ എസ് രമേശൻ നായർ, ബേണി ഇഗ്നേഷ്യസ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊടുവള്ളിയിൽ നിന്നും രാധിക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യം സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി വിദ്യാസാഗർ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അരീക്കാട് നിന്നും ഷിംന, നൌഷി, ബാബു, സുനിത.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 ജാർ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
5: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
6: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
7: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
8: യുവ ചോയ്സിൽ ഇനി കേൾക്കാം തുടരും എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ഗോകുൽ ഗോപകുമാർ എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ BK ഹരിനാരായണൻ, ജേക്സ് ബിജോയ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രകാശ് കുനിയിൽ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി ചിത്രപാടിയ ഗാനം. ചിത്രം അഴകിയ രാവണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേമഞ്ചേരിയിൽ നിന്നും അനീത.

0: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: പുതിയ പാലത്ത് നിന്നും ശിവദാസ്, സുപ്രഭ, രാധ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം എയർ ഹോസ്റ്റസ്. ഈ ചിത്രത്തിനുവേണ്ടി ONV കുറുപ്പ് വരികളെഴുതി സലിൽ ചൗധരി സംഗീതം ചെയ്ത് യേശുദാസും വാണി ജയറാമും പാടിയ പാട്ട്.

0: സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
2: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, എസ് പി വെങ്കടേഷ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചെട്ടിപ്പടിയിൽ നിന്നും നജ്മത്, അസ്കർ, ഷിബിൽ എന്നിവർ.

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
2: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
4: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
3: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: കോന്നിയൂർ ഭാസന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം അഹം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാറാട് നിന്നും ശ്രീദേവി.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം സുന്ദരപുരുഷൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ജിനു മുത്തമ്പലം. അനൂപ് കെ, സിദ്ധാർത്ഥ്, ജിനു മുത്തമ്പലം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
0: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: യുവ ചോയ്സിലൂടെ ഇനി കേൾക്കാം. കുന്നമംഗലത്ത് നിന്നും മിനിഷ രാഹുലിന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം ചിത്രം സൂസു സുധീവാത്മികം. ഈ ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ വരികളെഴുതി, ബിജുബാലീനം നൽകി, പി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
9: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
10: ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം ചിത്രം തേനും വയമ്പും. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ജിനീഷ് കുട്ടിമോൻ പൂക്കളത്തൂർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
4: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
6: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഇന്നത്തെ യുവ ചോയ്സ് സമാപിക്കുന്നു.
7: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സത്തേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഹെൽത്ത് ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതിയും നടപ്പാക്കും. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിനും തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാൻ നിയമഭേദഗതി കൊണ്ടുവരുന്നതിനും ബജറ്റിൽ നിർദ്ദേശം. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം 16,000 പുതിയ MSME സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ടും ടെക്നോ മെന്റർമാരുടെ സഹായവും നൽകുന്നതിന് ബജറ്റിൽ നിർദ്ദേശം. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ, തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടി രൂപ, വിലങ്ങാട് വില്ലേജിനായി 5 കോടി രൂപയുടെയും പ്രത്യേക പാക്കേജ്. പ്രമുഖ മാധ്യമപ്രവർത്തകനും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടറുമായിരുന്ന NRS ബാബു അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: കണ്ണങ്കണ്ടി മഴക്കാല മേള,
4: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും, 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
3: കണ്ണങ്കണ്ടി.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

नपते गिल्ली पचके पर खुर्द।

0: नप दे गिल्ली।
1: സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കേണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ്

0: മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: മ്യൂസിക് മിക്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ഇളയനില സമർപ്പിക്കുന്നത്
6: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
7: Music Mix.

0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: ജയവും പരാജയവും സമനിലയും തകർപ്പൻ ഗോളുകളും ഉജ്ജ്വല രക്ഷപ്പെടുത്തലുകളും മിന്നൽ കുതിപ്പുകളും ഉൾപ്പെടെ ഫുട്ബോളിന്റെ സമസ്ത സൗന്ദര്യവും ദൃശ്യമാക്കി ലോകകപ്പ് 2026 ഉജ്ജ്വലമായി പുരോഗമിക്കുകയാണ്. പ്രാഥമിക റൗണ്ടിലെ ആദ്യവട്ട കളികൾക്ക് ശേഷം ടീമുകൾ രണ്ടാം അംഗത്തിന് ഇറങ്ങി തുടങ്ങി. ആദ്യ മത്സരത്തിൽ പരാജയത്തിന്റെ കയ്പ് നുണഞ്ഞ രണ്ടു ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് രണ്ടാം വട്ട മത്സരങ്ങൾക്ക് തുടക്കമായത്. ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറെക്കുറെ തുല്യ ശക്തികളുടെ പോരാട്ടം കണ്ട മത്സരത്തിന് ഒടുവിൽ 1-1 സമനില. ജയം അനിവാര്യമായ കളിയിൽ കൂടുതൽ ആക്രമണത്വര കാണിച്ചത് ചെക്ക് റിപ്പബ്ലിക്കാണ്. അതിനവർക്ക് 6 മിനിറ്റിൽ തന്നെ ഫലം ലഭിക്കുകയും ചെയ്തു. അലക്സാണ്ടർ സോൾക്കയുടെ സുന്ദരമായ പാസ് പിടിച്ചെടുത്ത് ഗോൾ കീപ്പറുടെ ഇടതുഭാഗത്തുകൂടെ പന്തു തൊടുത്ത് മധ്യനിരക്കാരൻ മൈക്കൽ സദിയെ ചെക്കിനെ മുമ്പിലെത്തിച്ചു. ആദ്യം ഗോളടിച്ചിട്ടും കൊറിയക്കെതിരെ 1-2 തോറ്റുപോയതിന്റെ ഓർമ്മകൾക്ക് ഏറെ പഴക്കമില്ലാത്തതിനാലാവണം മധ്യനിരയിൽ നിന്ന് ഒരാളെ കൂടി പ്രതിരോധത്തിന്റെ മധ്യത്തിലേക്ക് പിൻവലിച്ച് സുരക്ഷ കൂട്ടുന്നതാണ് ചെക്ക് പിന്നീട് ചെയ്തത്. അതോടെ പിന്നെ ഇടവേള വരെ കളി വിശേഷവിദ്യ സംഭവങ്ങളൊന്നുമില്ലാതെ കടന്നുപോവുകയും ഒട്ടെന്ന് പരുക്കനാവുകയും ചെയ്തു. 2 സൗത്ത് ആഫ്രിക്കൻ കളിക്കാർ ചെറിയ ഇടവേളയിൽ റഫറിയുടെ ബുക്കിൽ കയറി. ആദ്യ പകുതിയിൽ എന്ന പോലെ രണ്ടാം പകുതിയുടെ തുടക്കത്തിലും ചെക്കിന്റെ മുന്നേറ്റം കണ്ടു. 47 മിനിറ്റിൽ ദരീദയുടെ അടി പ്രതിരോധക്കാർ ബ്ലോക്ക് ചെയ്തകറ്റി. റീബൗണ്ടിൽ പന്ത് ലഭിച്ച ലൂക്കാസിന്റെ ഇടങ്കാലൻ ഡ്രൈവ് ഗോളി കുത്തിയകറ്റി. തൊട്ടു പിന്നാലെ മറുവശത്ത് ആഫ്രിക്കൻ ടീമിന് കോർണർ ലഭിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 81 മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയെ തേടി ഒരു സുവർണാവസരമെത്തി. മൊസേക്കയുടെ ബോക്സിലേക്കുള്ള പാസ് എതിർ പ്രതിരോധക്കാരന്റെ കയ്യിൽ തട്ടിയപ്പോൾ റഫറി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത മൊക്കേന ഗോൾ കീപ്പറുടെ വലതുഭാഗത്തുകൂടി പന്ത് വലയിലേക്ക് തൂക്കി. സ്കോർ 1-1. ഇതോടെ അവസാന നിമിഷങ്ങളിൽ കളിക്ക് ഗതിവേഗം കൈവന്നു. രണ്ടു പാർശ്വങ്ങളിലേക്കും പന്ത് കയറിയിറങ്ങാൻ തുടങ്ങി. 95 മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയുടെ മക്കോബയ്ക്ക് കളി ജയിക്കാനുള്ള ഗോളിനുള്ള അവസരം കൈവന്നുവെങ്കിലും ബോക്സിൽ നിന്നുള്ള ദുർബലമായ അടി ഗോളി രക്ഷപ്പെടുത്തി. ഏറെ വൈകാതെ റഫറി ടോറി പെൻസോ ഫൈനൽ വിസിൽ മുഴക്കി. രണ്ടു ടീമുകളും രണ്ടു കളികളിൽ നിന്നായി

പോയിന്റ് വീതമാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ഗ്രൂപ്പിലെ മെക്സിക്കോയുമായുള്ള അവസാന മത്സരം ചെക്ക് ടീമിനും കൊറിയയുമായുള്ള കളി സൗത്ത് ആഫ്രിക്കയ്ക്കും ഏറെ നിർണായകമായി മാറി. ഗ്രൂപ്പിലെ നാലു ടീമുകളും ഓരോ മത്സരം വീതം കളിക്കുകയും നാലു ടീമുകളും ഓരോ ഗോൾ വീതം നേടുകയും നാലു ടീമുകളും ഓരോ ഗോൾ വീതം വഴങ്ങുകയും നാലു ടീമുകളും ഓരോ പോയിന്റ് വീതം നേടുകയും ചെയ്ത നിലയിലുള്ള ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലാൻഡും ബോസ്നിയയും തമ്മിലായിരുന്നു അടുത്ത മത്സരം. ആദ്യ പകുതിക്ക് ശേഷം ഏറെക്കുറെ ഏകപക്ഷീയമായി പോയ കളിയിൽ ഒന്നിനെതിരെ നാല് ഗോളിന് സ്വിറ്റ്സർലാൻഡ് ജയിച്ചു കയറി. ആദ്യ പകുതിയിൽ പക്ഷേ സ്കോർ 0-0. ഗോളിനായി സ്വിസ്സുകാർ നടത്തിയ സമ്മർദ്ദം അത്രയും നിർവീര്യമാക്കാനും ചെറുത്തു നിൽക്കാനും ആദ്യ പകുതിയിൽ എതിരാളികൾക്ക് കഴിഞ്ഞു. രണ്ടാം പകുതിയിൽ ഗോളുകളുടെ പെരുമഴയായിരുന്നു. 74 മിനിറ്റിൽ മൻസിബി സമനിലക്കുരുക്ക് പൊട്ടിച്ചു. ഇതിനിടെ താരിഖ് മൊഹറോബിക് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്താക്കിയത് ബോസ്നിയയുടെ കരുത്ത് ചോർത്തി. 10 മിനിറ്റിന് ശേഷം സ്വിസ്സിന്റെ അടുത്ത ഗോളും എത്തി. എംബോളോ ബോക്സിലേക്ക് നൽകിയ പാസ് പിടിച്ചെടുത്ത് വർഗാസ് വലതുകാലുകൊണ്ട് തൊടുത്ത ഗ്രൗണ്ടർ വലയുടെ വലതുഭാഗത്ത് തുളച്ചുകയറി. സാധാരണ സമയത്തിന്റെ അവസാന മിനിറ്റിൽ മൂന്നാം ഗോളും വന്നു. ബോക്സിലേക്ക് നൽകിയ സുന്ദരൻ പാസ് വലയിലേക്ക് തഴുകി മൻസാബി തന്റെ രണ്ടാമത്തെയും ടീമിന്റെ മൂന്നാമത്തെയും ഗോൾ നേടി. സ്വിറ്റ്സർലാൻഡ് 3-0. പരിക്ക് സമയത്ത് മെമിച്ചിലൂടെ ബോസ്നിയ ഒരു ഗോൾ മടക്കുന്നത് കണ്ടു. കോർണറിൽ നിന്നും വന്ന പന്ത് ഗോൾ കീപ്പർ തട്ടിയകറ്റിയപ്പോൾ കിട്ടിയ റീബൗണ്ട് ബോക്സിന് പുറത്തു നിന്നുള്ള തകർപ്പൻ വലങ്കാലൻ ബോളിയിലൂടെ ബിബിച്ച് വലയിലേക്ക് എത്തിച്ചു. 97 മിനിറ്റിൽ ഗ്രാനിറ്റ് സാക്ക പെനാൽറ്റിയിലൂടെ സ്വിറ്റ്സർലാൻഡിന്റെ 4th ഗോൾ നേടുകയും ചെയ്തതോടെ മത്സരം 4-1 എന്ന നിലയിൽ സ്വിറ്റ്സർലാൻഡിന് സ്വന്തമായി. ആദ്യ കളിയിലെ അപ്രതീക്ഷിത സമനിലയ്ക്ക് ശേഷം സ്വിസ്സിന് ഈ മത്സരത്തിലെ വിജയത്തോടെ വിലപ്പെട്ട 3 പോയിന്റുകൾ കൂടി ലഭിച്ചു. ഗ്രൂപ്പ് ബിയിലെ അടുത്ത മത്സരവും ഗോളുകളാൽ സമ്പന്നമായിരുന്നു, ഏകപക്ഷീയവുമായി. ലോകകപ്പിന്റെ 3 ആതിഥേയ രാജ്യങ്ങളിലൊന്നായ കാനഡ എതിരില്ലാത്ത 6 ഗോളിനാണ് ഏഷ്യൻ ശക്തികളായ ഖത്തറിനെ മുക്കിയത്. ഇരുപകുതികളിലുമായി 2 കളിക്കാർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയതിനാൽ 9 പേരിലേക്ക് ചുരുങ്ങിപ്പോയ ഖത്തർ കളിയിലേ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. 16th മിനിറ്റിൽ റീബൗണ്ടിൽ നിന്ന് വന്ന പന്ത് ഗോളിലേക്ക് കണക്ട് ചെയ്ത് ലാറിൻ കാനഡയുടെ ആദ്യ ഗോൾ പ്രായണനെ എളുപ്പത്തിൽ നേടി. ഏറെ വൈകാതെ ജോനാഥൻ ഡേവിഡ്സ് കാനഡയ്ക്കായി 2nd ഗോളും നേടി. ബോക്സിൽ നിന്നും വലതുകാൽ കൊണ്ടുള്ള വോളി വലയിൽ കയറി. കാനഡ 2-0. 1st പകുതിയുടെ പരിക്കു സമയത്ത് ജോനാഥൻ തന്നെ കാനഡയുടെ 3rd ഗോളും നേടിയിരുന്നു. ഖത്തർ ബോക്സിലെ കൂട്ടപ്പൊരിശിലിനിടെ കിട്ടിയ പന്ത് ജോനാഥൻ ഡേവിസ് വലയിലേക്ക് തട്ടി. ഇതിനിടെ 33rd മിനിറ്റിൽ അഹമ്മദ് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഖത്തറിന്റെ നില പരിങ്കലിലായി. ഇടവേളയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ മഡീബോ കൂടി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഖത്തറിനെ കൂട്ടക്കുഴപ്പത്തിലാക്കി. 9th ടീമിനെതിരെ 64th മിനിറ്റിൽ കാനഡയുടെ അടുത്ത ഗോളും വന്നു. സലീബയായിരുന്നു സ്കോറർ. ഏറെ വൈകാതെ ഖത്തർ പ്രതിരോധക്കാരൻ മനായിയുടെ കാലിൽ നിന്ന് പന്ത് സ്വന്തം വലയിൽ തന്നെ പതിച്ചപ്പോൾ ഖത്തറിന്റെ ദിവസം ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് പതിച്ചു. 92nd മിനിറ്റിൽ കാനഡയുടെ 6th ഗോൾ പിറന്നു. മത്സരത്തിലുടനീളം തകർപ്പൻ കളി കാഴ്ചവെച്ച ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കുകൾ കൂടിയായി അത്. അവസാന സ്കോർ കാനഡ 6-0. ഗ്രൂപ്പ് എയിൽ അടുത്ത മത്സരം മറ്റൊരു ആതിഥേയ രാജ്യമായ മെക്സിക്കോയും കൊറിയൻ റിപ്പബ്ലിക്കും തമ്മിലായിരുന്നു. ഒറ്റ ഗോൾ വിധിയെഴുതിയ മത്സരം സ്വന്തമാക്കി ആതിഥേയരായ മെക്സിക്കോ ടൂർണമെന്റിലെ 2nd ജയം കുറിച്ചു. ആദ്യ കളിയിലെ വിജയത്തിന്റെ ആവേശവുമായി കളത്തിലിറങ്ങിയ 2 ടീമുകളും ചെറിയ ചെറിയ പാസുകളിലൂടെ അതിവേഗ നീക്കങ്ങൾ നടത്തുന്ന തന്ത്രമാണ് സ്വീകരിച്ചത്. 16th മിനിറ്റിൽ അൽവാരസിന്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് മെക്സിക്കോക്ക് ആശ്വാസമായതിനു പിന്നാലെ 20th മിനിറ്റിൽ കൊറിയ ഗോളിനെടുത്തു. അൽവാർഡോയുടെ ക്രോസിൽ ക്യൂനോസ് തലവെച്ചു എങ്കിലും 16th മിനിറ്റിൽ അൽവാരസിന്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് മെക്സിക്കോക്ക് ആശ്വാസമായതിനു പിന്നാലെ 20th മിനിറ്റിൽ മെക്സിക്കോ ഗോളിനെടുത്തു. അൽവാർഡോയുടെ ക്രോസിൽ ക്യൂനോസ് തലവെച്ചുവെങ്കിലും ഗോൾ കീപ്പർ കിം രക്ഷകനായി. 1st പകുതിയുടെ അവസാന 15 മിനിറ്റുകൾ കൊറിയയുടെ സമ്പൂർണമായ ആധിപത്യമാണ് കണ്ടത്. മെക്സിക്കോ പന്ത് തൊട്ടത് തന്നെ അപൂർവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. പക്ഷേ സമനിലപ്പൂട്ട് തുറക്കാൻ കൊറിയയ്ക്ക് സാധിച്ചില്ല. ആദ്യ പകുതി തീരുമ്പോൾ സ്കോർ 0-0. 2nd പകുതിയുടെ തുടക്കത്തിൽ തന്നെ ആതിഥേയരായ മെക്സിക്കോയെ ഭാഗ്യം തുടയ്ക്കുന്നത് കണ്ടു. ഒരു ക്രോസിൽ നിന്നും ഉയർന്നു വന്ന പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നതിനിടെ കൊറിയൻ ഗോളി കിം സ്വന്തം പ്രതിരോധക്കാരനുമായി കൂട്ടിയിടിച്ചു വീണപ്പോൾ പന്ത് തെറിച്ചു വീണ് ലഭിച്ചത് ലൂയിസ് റോമോക്ക്. ഗോളിയില്ലാത്ത വലയിലേക്ക് പിഴവില്ലാത്ത ഫിനിഷ്. 1-0 മെക്സിക്കോ മുമ്പിൽ. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ പിറകിൽ നിന്ന് പൊരുതി ജയം നേടിയ അനുഭവമുള്ള കൊറിയക്കാർ വിട്ടുകൊടുക്കാതെ പോരാടിയതോടെ കളിക്ക് ഗതിവേഗം പിന്നെയും കൂടി. പക്ഷേ 75th മിനിറ്റിൽ മെക്സിക്കോയാണ് വീണ്ടും ഗോളിനടുത്തെത്തിയത്. ത്രൂ പാസ് പിടിച്ച് ക്ലോസ് റേഞ്ചിൽ നിന്നും റോൾ നടത്തിയ ശ്രമം പക്ഷേ ഗോൾ കീപ്പർ കിം വിഫലമായി. 85th മിനിറ്റിൽ വർഗാസിന്റെ തകർപ്പനടിയും കിം തന്നെ ഉജ്ജ്വലമായി തടഞ്ഞിട്ടു.

0: വിയറ്റ്നാമിനെ കൊറിയ സമനില പിടിച്ചു എന്ന് തോന്നിച്ചു. ബോക്സിലേക്ക് വന്ന പന്തിൽ തലവച്ച ലീയുടെ ശ്രമം ക്ലോസ് റേഞ്ചിൽ വെച്ച് മെക്സിക്കോ ഗോൾ കീപ്പർ റേഞ്ചൽ വീണുകിടന്നു തടഞ്ഞപ്പോൾ കളിക്കാർക്കൊപ്പം ആതിഥേയരായി തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയവും ആശ്വാസം കൊണ്ടു. 92-ാം മിനിറ്റിൽ കോർണറിൽ നിന്നും കൊറിയയുടെ ബി ലീയുടെ ഫ്രീ ഹെഡർ പുറത്തേക്കാണ് പറഞ്ഞത്. കൊറിയൻ സംബന്ധം തുടരുന്നതിനിടെ 94-ാം മിനിറ്റിൽ മറ്റൊരു കോർണർ കൂടി ലഭിച്ചതും ഫലം കാണാതെ പോയതോടെ കൊറിയയുടെ പോരാട്ടം വിഫലമായി. ജയത്തോടെ മെക്സിക്കോ അടുത്ത റൌണ്ട് പ്രവേശനം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ 3 പോയിന്റുള്ള കൊറിയയ്ക്ക് മുമ്പിൽ ഇനിയും സാധ്യതകൾ ബാക്കിയാണ് താനും.
1: ലോകകപ്പിന്റെ നിർണായകമായ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ടീമുകളെല്ലാം ഏറ്റവും ചുരുങ്ങിയത് ഓരോ വട്ടമെങ്കിലും കളത്തിലിറങ്ങി കഴിഞ്ഞു. മെക്സിക്കോയും ഖത്തറും പോലുള്ള ടീമുകൾ 2 കളികൾ പൂർത്തിയാക്കുകയും ചെയ്തു. എതിരാളികളുടെ ശക്തി ദൗർബല്യങ്ങളും ഫോർമേഷനും ഒക്കെ പ്രാഥമികമായി വിലയിരുത്താനുള്ള അവസരമായാണ് ടീമുകൾ ആദ്യ മത്സരങ്ങളെ കണക്കാക്കുന്നത്. ഒപ്പം അടുത്ത റൗണ്ട് പ്രവേശനത്തിനായുള്ള വിലപ്പെട്ട പോയിന്റുകൾ ഉറപ്പിക്കുകയും വേണം. ആദ്യ മത്സരത്തിൽ മികച്ച ജയം കുറിച്ച 2 ടീമുകളാണ് ഇന്ന് ആദ്യം കൊമ്പുകോർക്കുന്നത്, അമേരിക്കയും ഓസ്ട്രേലിയയും. ബാലഗോണിന്റെ ഇരട്ട ഗോളുകളുടെ മികവിൽ അമേരിക്ക പരാഗ്വേയെ തകർത്ത വിധം ശ്രദ്ധിച്ച ആരും അവരുടെ അടുത്ത റൗണ്ട് പ്രവേശനത്തെക്കുറിച്ച് സംശയിക്കാനിടയില്ല. മറുഭാഗത്തിറങ്ങുന്ന ഓസ്ട്രേലിയ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രത്തിന്റെ മികവിലാണ് തുർക്കിയുടെ വെല്ലുവിളി മറികടന്നത്. ഏതായാലും ഇന്നത്തെ മത്സരം ജയിച്ച് സസ്പെൻസുകൾ കിടനൽകാതെ അടുത്ത റൗണ്ട് പ്രവേശത്തോടടുക്കുക എന്നതാവും ഇരു ടീമുകളുടെയും ലക്ഷ്യം. സമനില പോലും മോശം റിസൾട്ട് ആവുകയുമില്ല. പക്ഷെ ഗ്രൂപ്പ് ഡിയിൽ തങ്ങളുടെ 2-ാം മത്സരത്തിനിറങ്ങുന്ന മൊറോക്കോയ്ക്ക് സ്കോട്ട്ലാൻഡിനെതിരെ സമനില മികച്ച ഫലമായിരിക്കില്ല. ആദ്യ കളിയിൽ സാക്ഷാൽ ബ്രസീലിനെ പിടിച്ചുകെട്ടിയ അഷ്റഫ് ഹക്കിമിയുടെ ടീമിന്റെ മുഖമുദ്ര നിർഭയത്വമാണ്. ഇതേ ഭീതിയില്ലായ്മയാണ് അവരെ ഖത്തർ ലോകകപ്പിൽ 4-ാം സ്ഥാനത്തോളം എത്തിച്ചത്. മറുഭാഗത്തിറങ്ങുന്ന സ്കോട്ട്ലൻഡിന്റെ ക്രെഡിറ്റിൽ ആദ്യ കളിയിലെ ജയവും വിലപ്പെട്ട 3 പോയിന്റുകളുമുണ്ട്. ഹെത്തിക്കെതിരെയായിരുന്നു സ്കോട്ടുകാരുടെ ഒറ്റഗോൾ വിജയം. തീ പറക്കുന്നതാവും ഈ ആഫ്രിക്ക യൂറോപ്പ് മത്സരമെന്ന് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് സിയിലെ അടുത്ത കളിയും നിർണായകം തന്നെ. ഈ കോപ്പയിലെ ആദ്യ ജയം തേടിയിറങ്ങുന്നത് ലോക ഫുട്ബോളിലെ ഒരു കാലത്തെ മുടിചൂടാമന്നന്മാരായിരുന്ന പെലെയുടെ റൊണാൾഡീഞ്ഞോയുടെ ബ്രസീലാണ്. നെയ്മറില്ലാതെ ഇറങ്ങിയ ആദ്യ കളിയിൽ ഒട്ടധികം മങ്ങിപ്പോയ സാമ്പാ താളക്കാർക്ക് ഇന്നൊറ്റ മന്ത്രമേ മനസ്സിലുണ്ടാവൂ, വിജയം. മറുഭാഗത്ത് ഹെയ്റ്റിയും വിട്ടുകൊടുക്കാനിടയില്ല. ഒരു 2-ാം തോൽവി പുറത്തേക്കുള്ള കൈച്ചൂണ്ടിയാവുമെന്നതിനാൽ ഫുട്ബോളിലെ ഈ കുഞ്ഞൻ രാജ്യം അരയും തലയും മുറുക്കിയാവും കളിക്കാനെത്തുക. കസിമറോയും ഗുയ്മറസും റഫീഞ്ഞോയും വിനീഷ്യസും എല്ലാം ഉൾപ്പെടെയുള്ള താരങ്ങളാൽ മധ്യനിര ലോഡ് ചെയ്തെത്തിയിട്ടും വേണ്ടത്ര ശോഭിക്കാതിരുന്ന ബ്രസീലിന് നെയ്മറുടെ സേവനം കൂടെ ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. തോറ്റ ടീമുകളുടെ കളിയാണ് പിന്നാലെ അരങ്ങേറുക. സാൻഫ്രാൻസിസ്കോയിലെ സാന്റാ ക്ലാര സ്റ്റേഡിയത്തിൽ തുർക്കിയും പരാഗ്വേയും പോരടിക്കുമ്പോൾ അത് തുല്യശക്തികളുടെ മത്സരമാവാനാണ് സാധ്യത. അമേരിക്കയ്ക്കെതിരെ ഏറെക്കുറെ ഭാവനാശൂന്യമായ പ്രകടനമാണ് മുന്നേറ്റ മധ്യനിരകൾ കാഴ്ചവെച്ചത്. എൻസിസോയും ഗോമസും എല്ലാം നിറമങ്ങിയപ്പോൾ അവരുടെ 4-ആൾ പ്രതിരോധവും തീർത്തും കളത്തിലില്ലാതായിപ്പോയി. മറുഭാഗത്തിറങ്ങുന്ന തുർക്കി പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് കളിക്കുന്ന മട്ടാണ് ഓസീസിനെതിരെ പുറത്തെടുത്തത്. പക്ഷേ അന്തിമ ഫലം എതിരായെന്ന് മാത്രം. ചലനവും ഗൂലറും അടങ്ങുന്ന തുർക്കികൾ വേണ്ട ഗൃഹപാഠം ചെയ്തുറച്ചാവും 2-ാം കളിക്കെത്തുക. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. പുൽമൈതാനത്തിന് തീ കൊടുക്കുന്ന കിടിലൻ പോരാട്ടങ്ങൾക്കായി, അവയുടെ തുടർച്ചയ്ക്കായി. ഈ ലോകകപ്പ് കണ്ട ഏറ്റവും കടുത്ത മത്സരങ്ങളിലൊന്ന് കടന്നുവരുന്ന ടീമും ഈ ലോകകപ്പിലെ ഏറ്റവും എളുപ്പമായ ജയങ്ങളിലൊന്ന് സാധ്യമാക്കിയ ടീമും തമ്മിലാണ് ഇന്ന് ആദ്യ പോരിനിറങ്ങുന്നത്, നെതർലാൻഡ്സും സ്വീഡനും തമ്മിൽ. ജപ്പാന്റെ ഉജ്ജ്വല വെല്ലുവിളിയിൽ 2-2 സമനിലയിൽ വീണുപോയി വാൻഡൈക്കിന്റെ ഡച്ചുകാർ. പടിക്കൽ കലമുടക്കുന്ന അവരുടെ പതിവ് ഗാഥ തിരുത്താൻ ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട് ഓറഞ്ച് പടക്കി. അതിനാദ്യം സ്വീഡനെ വീഴ്ത്തിയേ തീരൂ. അത് പക്ഷേ അത്ര എളുപ്പമാവില്ല എന്ന് സ്വീഡൻ ടുണീഷ്യ കളി കണ്ട ആർക്കും ബോധ്യമാവും. 5-1 സ്വീഡിഷ് ജയം ഒരു ബുൾഡോസർ കയറ്റം പോലെ തച്ചു തകർക്കുന്ന മട്ടിലായിരുന്നു. ഇന്നേ ദിവസത്തിലെ ഏറ്റവും മികച്ച പോരാട്ടം ഇതായാൽ ഒട്ടുമേ അതിശയിക്കാനുമില്ല. ജർമ്മനിയും ഐവറി കോസ്റ്റും കൊമ്പുകോർക്കുന്ന ഈ ഗ്രൂപ്പിലെ കളിയും ആവേശ സീമകളെ ഭേദിച്ചേക്കും. ഇക്വഡോറിനെതിരെ ഒറ്റഗോൾ ജയമായിരുന്നു ഐവറി കോസ്റ്റിന്. മറുഭാഗത്തിറങ്ങുന്ന ജർമ്മൻ ടീമിന്റെ ക്രെഡിറ്റിലുള്ളത് 7-1 തകർപ്പൻ ജയമാണ്. കുറോസക്കെതിരെ ഒറ്റഗോൾ വഴങ്ങി എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം സമ്പൂർണമായിരുന്നു ജോഷ്വാ കിമ്മിച്ചിന്റെ ടീമിന്. നെമച്ച, ഷോട്ടർബാക്ക്, ഹൈവർട്സ്, മുസിയല, ബ്രൌൺ, ഉണ്ടാവ് എല്ലാവരും ഗോളടിച്ചു. ഗോളുകളുടെ 6-8. ഏതായാലും എളുപ്പമാവില്ല ഐവേറികൾക്ക് ഈ മത്സരം എന്നാണ് കരുതേണ്ടത്.
0: ഐവറി കോസ്റ്റിനോട് ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ടും 90-ാം മിനിറ്റിൽ വഴങ്ങിയ ഗോളിന്റെ തോൽവിയുടെ വേദന മറക്കാനിറങ്ങുന്ന

0: ഇക്വഡോറും ജർമ്മൻ പടയോട്ടത്തിൽ തകർന്നു പോയ കുറോസോയും തമ്മിലാണ് അടുത്ത മത്സരം. രണ്ടു ടീമുകൾക്കും ആദ്യ ജയം എന്നത് നിർണായകമാണ്. പ്രമുഖ പരിശീലകൻ ഡിക് അഡ്വക്കേറ്റിന്റെ കീഴിൽ നടാടെ ലോകകപ്പിന് യോഗ്യത നേടിയ കുറോസോ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പാണ്. പന്തിനുമേൽ സൂക്ഷിക്കുന്ന നിയന്ത്രണം ഗോളിലേക്ക് പരിവർത്തനം ചെയ്ത് ജയം നേടാനാവും ഇക്വഡോറിന്റെ ശ്രമം. ജപ്പാനും ടുണീഷ്യയും തമ്മിൽ കൊമ്പുകോർക്കുന്ന കളിയും അതിനിർണായകമാണ്. ഡച്ചുകാർക്കെതിരെ ഒന്നല്ല രണ്ടു വട്ടം പിന്നിൽ നിന്ന് പൊരുതിക്കയറിയ ഏഷ്യൻ ശക്തികളുടെ കൈമുതൽ ആ പോരാട്ട വീര്യം തന്നെയാണ്. കുറിയ പാസുകളിലൂടെ അതിർവേഗം എതിർ ബോക്സിലേക്ക് നീങ്ങുന്ന ശൈലിയിൽ കളിക്കുന്ന ജപ്പാൻ തീർച്ചയായും അടുത്ത റൗണ്ടിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വെക്കുന്നില്ല. അതിനാൽ തന്നെ ജയം അനിവാര്യതയാണ്. ആദ്യ കളിയിൽ സ്വീഡന് മുമ്പിൽ പരിങ്ങിപ്പോയ ടൂണീഷ്യയ്ക്കും ആത്മാഭിമാനം വീണ്ടെടുക്കേണ്ടതുണ്ട്, മുമ്പോട്ട് പോവേണ്ടതുണ്ട്. അവരും രണ്ടും കൽപ്പിച്ച് പോരടിക്കാനിറങ്ങും. ഏതായാലും അനിശ്ചിതത്വങ്ങളുടെ, സമാനതകളില്ലാത്ത സൗന്ദര്യ മുഹൂർത്തങ്ങളുടെ, യുദ്ധസമാനമായ പോരാട്ട മുഹൂർത്തങ്ങളുടെ മറ്റൊരു ദിവസത്തിനു കൂടെ നമുക്ക് കാത്തിരിക്കാം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
6: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
4: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
3: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
4: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: കണ്ണങ്കണ്ടയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
6: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
3: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വെനീസിയ ബാത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
2: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്ങണ്ടി.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: മ്യൂസിക് നിക്സ്.

0: FM പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവയ്ക്കായി സിൽവർ ഇക്കോണമി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആരംഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കൊറിഡോർ ആരംഭിക്കും. വിദേശ സർവകലാശാലകളെ ഉൾപ്പെടുത്തി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യസ്ഥാനമാക്കുന്ന പദ്ധതിക്ക് ബജറ്റിൽ നിർദ്ദേശം. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ. വിലങ്ങാട് വില്ലേജിനായി 5 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. കോട്ടയം ആകാശപാതയുടെ നിർമ്മാണത്തിനായി 15 കോടി രൂപ വകയിരുത്തി. കോട്ടയത്ത് IT പാർക്കിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിനുള്ള തുക വകയിരുത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 USA ഓസ്ട്രേലിയയെയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലാൻഡ് മൊറോക്കോയെയും നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം, പിന്നെ iPhone 17 24 മാസ EMI യിലും സ്വന്തമാക്കാം.
7: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
4: Bollywood hit.

0: കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400024440.
4: 9400024440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്നെവിടെ.

0: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 മുതൽ കണ്ണങ്കണ്ടിയിൽ. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ഇനി ലതാ മങ്കേഷ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുദ്രത് ബിമിസാൽ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
5: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹി ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.

0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: ക്രസൻ ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
3: ഇനി കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹിമ്മത് വാലാ.

0: ഐഎസ്ഐമാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ചിത്രം മൻസിൽ മൻസിൽ. ഗായിക ആശാ ഭോസ്ലേ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തിൻ്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവയ്ക്കായി സിൽവർ ഇക്കോണമി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആരംഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ. വിലങ്ങാട് വില്ലേജിനായി 5 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. ബജറ്റിലൂടെ സംസ്ഥാനത്തെ മെട്രോ ശൃംഖലയുടെ വികസനത്തിനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയും പിന്തുണയും വ്യക്തമാക്കിയതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് MD ലോക്നാഥ് ബെഹ്റ നന്ദി അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 USA ഓസ്ട്രേലിയയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലാൻഡ് മൊറോക്കോയെയും നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ഗാനകേളി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് കാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട് ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പാവം പാവം രാജകുമാരൻ.
1: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
2: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
5: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
6: ഷോപ്പിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
9: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നടക്കാൻ പോകല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭം.

0: ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: ഈ വേൾഡ് കപ്പ് തോഷിബ എൽ ഇ ഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
2: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽ ഇ ഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
9: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
10: യേശുദാസും ഒപ്പം ജാനകിയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ചൂള. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, രവീന്ദ്രൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
7: രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ചിത്രപാടിയ ഈ ഗാനം വടക്കുനാഥൻ എന്ന ചിത്രത്തിൽ നിന്നും.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1400

0: 177 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFO ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ VV രാജേഷ്, MLA മാരായ V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250

0: രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
1: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് 80 കാഴ്ചവെച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതുഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത്. അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.

0: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബി ജെ പി എം എൽ എ ബി ബി ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്ടുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
0: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ ആർ എസ് ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൗമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൗമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ ആർ എസ് ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് സി സി ആർ എ എസ് അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ സി കെ ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യു എസ് എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 താഴ്ന്ന് 76,803, നിഫ്റ്റി 155 നഷ്ടത്തിൽ 24,013 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 താഴ്ന്ന് 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. June 21 പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 രൂപ വകയിരുത്തി. ആരോഗ്യ മേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബി ജെ പി എം എൽ എ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യു എസ് എ ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ്

0: ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഗാനകേളി
7: ഗാനകേളി തുടർന്ന് കേൾക്കാം. ഇനി ചിത്രം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി. സംഗീതം കണ്ണൂർ രാജൻ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
7: ഇന്നത്തെ ഗാനകേളിയിൽ അവസാനമായി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജ് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുള്ളിമാൻ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ

0: 75 ശതമാനം വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
1: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ഗാനകേളി FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്തിൻ്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവയ്ക്കായി സിൽവർ ഇക്കോണമി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആരംഭിക്കും. വായനയാണ് വിജ്ഞാന വിസ്ഫോടന കാലത്തെ ഏറ്റവും വലിയ കരുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PN ഫൗണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വായനാദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൃഗങ്ങളുടെ ആരോഗ്യം മനുഷ്യൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണെന്നും കുളമ്പ് രോഗമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. 8-ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കുടപ്പനക്കുന്നിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
0: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
2: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
5: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക്,

0: ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
1: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: The Real FM 103.6.

0: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ये रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाले युवा के सपनों को शक्ति देने वाली योजना है. ये युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
2: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ

0: വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
1: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാൽ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
3: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികമല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കാർഷിക മേഖലയ്ക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിലും ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
1: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധി 23 ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് BJP. ഫിഫ ലോകകപ്പിൽ ഇന്ന് USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: The Real FM 103.6.
1: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടില്ല ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
3: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: യുവവാണി യുവവാണിയിൽ ഇന്ന് തിരുവനന്തപുരം കനൽ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന നാടകം ഖൈമേറ. നാടകരൂപാന്തരം ആരോമൽ ടി. സംവിധാനം ഹസീം അമരവിള. ലോകപ്രശസ്ത എഴുത്തുകാരൻ രാങ്പോൾ സാർത്തിന്റെ മതിലുകൾ എന്ന കഥയാണ് നാടകേതിവൃത്തം. മരണം കാത്തുകഴിയുന്ന മൂന്ന് രാഷ്ട്രീയ തടവുകാരുടെ അവസാന നിമിഷങ്ങളിലെ മാനസിക സംഘർഷമാണ് ഈ നാടകം ചർച്ച ചെയ്യുന്നത്.
1: ഞാൻ ടോം, ടോം ആൽബർട്ട്, വയസ്സ് 35, കുറ്റം ഇന്റർനാഷണൽ ബ്രിഗേഡിൽ അംഗമായി ചേർന്നു. അതെ, സ്വന്തം നാടിനുവേണ്ടി ഒരു സംഘടനയിൽ അംഗമായി ചേർന്നു. ഞാനൊരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെയ്യാൻ മറ്റൊന്നും തന്നെ ഇല്ല, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം.
2: ഞാൻ ജുവാനാണ്, 16 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല. എന്റെ ചേട്ടൻ ജോസഫായിരുന്നു രാഷ്ട്രീയ വിരുദ്ധ പ്രവർത്തകൻ. ഒരു പാർട്ടിയിലും ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയമായ ബന്ധങ്ങളൊന്നും തന്നെ ഒരു കാലത്തും എനിക്കുണ്ടായിട്ടില്ല.
3: എനിക്ക് മരിക്കണ്ട,
2: എനിക്ക് ജീവിക്കണം. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം.
4: പാവ്ലോ ഇബിയേറ്റ, 30 വയസ്സ്, കുറ്റം രാഷ്ട്രീയ നേതാവ് റമൺ ഗ്രിസിനെ ഒളിവിൽ പാർപ്പിച്ചു. പ്രത്യയശാസ്ത്രങ്ങളുടെയും അധികാരത്തിന്റെയും പേരിൽ ലോകത്താകമാനം നടക്കുന്ന കൊലപാതകങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ. സ്വന്തം വിശ്വാസങ്ങളുടെ ബിംബത്തിന് ബലിയാകാൻ വിധിക്കപ്പെട്ടവൻ.

0: മതിൽ, ഈ നശിച്ച മതിലുകൾ കണ്ടു കണ്ടു മടുത്തു. ടോം, നീ എന്നെ ഒന്ന് എടുത്തുയർത്തിക്കേ, ഇതിനപ്പുറം എന്താണെന്ന് നോക്കട്ടെ.
1: ആ ചവിട്ടി കേറിക്കോ, സൂക്ഷിച്ച്. എന്നിട്ട് എന്തെങ്കിലും കണ്ടോ?
0: കണ്ടു കണ്ടു കണ്ടു.
1: എന്ത് കണ്ടു?
0: അങ്ങേറ്റത്ത് വലിയൊരു മതില് കണ്ടു.
1: അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് പാവലോ?
2: പഴയ ആശുപത്രിയുടെ നിലവറയിൽ.
1: ഇന്നലെയോ?
2: കഴിഞ്ഞ ഒരാഴ്ചയായി കന്യാസ്ത്രീ മഠത്തിൽ.
1: അതിനു മുമ്പോ?
2: അറിയില്ല.
1: ജുവാൻ, കൈക്ക് എന്തെങ്കിലും പറ്റിയോ?
0: പോടാ കുടവേറ. എന്റെ കൈ.
1: കുടവയർ. പാവലോ, എനിക്ക് അത്ര വലിയ വയറൊന്നും ഇല്ലല്ലോ. ഇതത്ര വലിയ വയറാണോ പാവലോ?
2: റമൺ ഗ്രീസിനും ഉണ്ടായിരുന്നു ഇതുപോലൊരു വയർ. വലൻസിയയിലെ കാളപ്പോര് മൈതാനത്ത് കാളകളുടെ കുത്തേറ്റ് തകർന്ന ബാലന്റെ മുഖം, റമൺ ഗ്രീസിന്റെ മുഖം, മരിയയുടെ മുഖം. മരിയ, ഞാനും അവളും ഏകദേശം ഒരു വർഷത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു. സ്ത്രീകൾ എല്ലാ കാലത്തും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലവസാനത്തേതായിരുന്നു മരിയ. അവൾ എന്നെ നോക്കുമ്പോഴെല്ലാം അവളിൽ നിന്നും എന്തോ നിന്നിലേക്ക് സംക്രമിക്കുന്നത് പോലെ തോന്നി.
0: മരിയ, മരിയ സുന്ദരിയായിരുന്നു.
2: ഇപ്പോൾ ഒന്നും തന്നെ എന്നെ ആകർഷിക്കുന്നില്ല.
1: സ്ത്രീകളെ ഞാനൊരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മളിവിടെ നിലനിൽക്കുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആനന്ദകരമായി മറ്റൊന്നും തന്നെയില്ല.
0: നമ്മളെ അവർ എന്തു ചെയ്യാൻ പോകുന്നു?
3: പാവ്ലോ ഇബിയേറ്റ, നിങ്ങളുടെ നേതാവ് റമൻ ഗ്രീസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്?
2: എനിക്കറിയില്ല.
3: 6-ാം തീയതി മുതൽ 19-ാം തീയതി വരെ അയാളെ നിങ്ങളുടെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരുന്നു.
2: ഇല്ല.
3: ടോം ആൽബർട്ട്, നിങ്ങൾ ഇന്റർനാഷണൽ ബ്രിഗേഡിൽ അംഗമായിരുന്നു. അതിന്റെ രേഖകൾ ഇവിടെയുണ്ട്.
1: ഇത് വാദമോ അതോ ശിക്ഷയോ?
3: ശിക്ഷ.
1: അപ്പോൾ വാദം?
3: ശിക്ഷ നിങ്ങളുടെ ഈ തടവുമുറിയിൽ വായിക്കും. ജുവാൻ,
0: ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എന്റെ ചേട്ടൻ ജോസഫ് ആയിരുന്നു രാഷ്ട്രീയ വിരുദ്ധ പ്രവർത്തകൻ. അവനിപ്പോ ജീവിച്ചിരിപ്പില്ല. രാഷ്ട്രീയമായ ബന്ധങ്ങളൊന്നും തന്നെ ഒരു കാലത്ത് എനിക്കുണ്ടായിട്ടില്ല.
4: അത്രക്കായോ നീ? മടങ്ങീരി.
0: ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറ്റുള്ളവർ ചെയ്ത കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
1: അവർ നമ്മളെ ശരിക്കും കുടുക്കി.
2: എനിക്കും അങ്ങനെ തോന്നുന്നു.
1: എന്നാലും ജുവാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവനെതിരെ നിരത്താൻ കുറ്റങ്ങളില്ല. ഒരു ഭീകരവാദിയുടെ സഹോദരൻ, അത്രമാത്രം. ഇവർ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ആളുകളെ പാതയിൽ നിരത്തി കിടത്തി അവരുടെ മേലെ ട്രക്കുകൾ ഓടിച്ചു കയറ്റും. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ചാടി വന്ന ഒരാളാ എന്നോട് ഇത് പറഞ്ഞത്. എന്തിനാണെന്നോ? വെടിക്കോപ്പുകൾ മിച്ചം പിടിക്കാൻ. വല്ലാത്ത തണുപ്പ്. ഒരു സിഗരറ്റ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ.
0: മതിൽ, മതിൽ, ഈ നശിച്ച മതിലുകൾ, ചുറ്റും മതിലുകൾ. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം.
3: പാവ്ലോ, ടോം, ജുവാൻ, നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു.

0: നാളെ വെളുപ്പിന് 4 മണിക്ക് നിങ്ങളെ വെടിവെച്ചു കൊല്ലും.
1: അത് പറ്റില്ല, അത് പറ്റില്ല സാർ.
0: എന്താ നിന്റെ പേര്?
1: ജുവാൻ.
0: ആ, നിന്റെ പേരും ഇതിലുണ്ട്. നിനക്കും വിധിച്ചിട്ടുണ്ട്.
1: ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല.
0: നിങ്ങൾക്കൊരു പുരോഹിതന്റെ ആവശ്യമില്ലല്ലോ. ഉടനെ തന്നെ ഡോക്ടർ വരും. ഇന്ന് രാത്രി നിങ്ങൾക്കൊപ്പം കഴിയാൻ അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്.
1: ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല.
2: അങ്ങനെ അത് തന്നെ കിട്ടി.
3: പക്ഷേ ജുവാനോടിത് വേണ്ടിയിരുന്നില്ല.
2: ജുവാൻ കരയാതിരിക്ക.
1: ഞാനൊരു തെറ്റ് ചെയ്തു.
2: ജുവാൻ സമാധാനിക്ക്.
1: ചെയ്തിട്ടില്ല.
4: ഞാനാണ് നിങ്ങളുടെ ഡോക്ടർ. ആ, നിങ്ങളുടെ ഈ മണിക്കൂറുകൾ വളരെ വിഷമം പിടിച്ചതാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ആ വ്യാകുലതകൾ മാറ്റി നിങ്ങളെ സഹായിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം.
3: നിങ്ങൾക്ക് എന്താ വേണ്ടത്?
4: ഹേയ്, എനിക്കൊന്നും വേണ്ട. വേണ്ടത് നിങ്ങൾക്കല്ലേ. ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനത്തിനും ഞാൻ തയ്യാർ.
3: നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ആവശ്യമുള്ള പലരും മറ്റു പലയിടങ്ങളിലും ഉണ്ടല്ലോ.
4: എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. നിങ്ങൾക്കിനി വളരെ കുറച്ച് മണിക്കൂറുകളല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യാം.
2: എന്നാൽ എനിക്കൊരു സിഗരറ്റ് തരാമോ?
4: സിഗരറ്റ്? ഡോക്ടറോട്? അതിനെന്താ, തരാമല്ലോ. സിഗരറ്റ് തരാം.
2: തീ
4: അതിമുറിയിൽ അനുവദനീയമല്ലോ.
2: പിന്നെ ഇത് ഞാൻ എങ്ങനെയാ കത്തിക്കുക?
4: ആ സിഗരറ്റ് എവിടെ? നീ അതെന്ത് ചെയ്തു?
2: ഞാനത് ചവച്ചരച്ചു.
4: ഇതൊരു ശീലമാക്കരുത് കേട്ടോ.
3: നിങ്ങളത്ര നല്ലവനാകാനൊന്നും നോക്കണ്ട. എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാരക്കിന്റെ സമീപത്ത് വെച്ച് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്കൊപ്പം.
4: അല്ല, നിനക്ക് തണുപ്പൊന്നും തോന്നുന്നില്ലേ?
3: എനിക്ക് നടക്കുന്നില്ല.
4: ഇല്ല, ജുവാൻ, ജുവാൻ, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഒരു ഡോക്ടറോട് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. കം ഓൺ, എഴുന്നേൽക്ക്. ബി കംഫർട്ടബിൾ.
1: ഡോക്ടർ, അത് വേദനിപ്പിക്കുമോ? വല്ലാതെ വേദനിപ്പിക്കുമോ?
4: ഏത്? ഓ ഓ, ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാം പെട്ടെന്ന് തീരും.
1: ഞാൻ, എനിക്ക് അവർ പറയുന്നത് കേട്ടല്ലോ, ചിലപ്പോ 2 പ്രാവശ്യം വെടിവെക്കേണ്ടി വരുമെന്ന്.
4: ഓ, അത് ചിലപ്പോ. അതായത് ആദ്യത്തെ വെടിയുണ്ട, ശരീരത്തിന്റെ പ്രധാന അവയവ ഭാഗങ്ങളെ തകർത്തില്ലെങ്കിൽ മാത്രം അങ്ങനെയും സംഭവിക്കാം.
1: അപ്പോ വീണ്ടും ആ തോക്കിൽ തിരനിറച്ച് ഉന്നം പിടിക്കേണ്ടി വരില്ലേ? അത്ര നേരം
2: നിങ്ങൾക്കത് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് കഴിയുന്നില്ല. അത് നരകം പോലെ വേദനിപ്പിക്കും. പാവ്ലോ, നിങ്ങൾക്കറിയോ, അവരാദ്യം ഉന്നം പിടിക്കുന്നത് കണ്ണിന് നേരെയും വായ്ക്ക് നേരെയുമായിരിക്കും. അത് നിങ്ങളെ വികൃതമാക്കി കളയും.
4: അതോർത്ത് നിങ്ങളെ വിഷമിക്കണ്ട. പിന്നെ നിങ്ങളെ ആരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാൻ പോകുന്നില്ലല്ലോ. ഒരു കൂട്ടം ശവങ്ങൾ, അത്രമാത്രം.
2: ആ മുറിവുകളിലൂടെ ഉണ്ടാകുന്ന വേദന എനിക്കിപ്പോൾ തന്നെ അനുഭവിച്ചറിയാം. കഴുത്തും തലയും വേദനിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി.
3: ഇതിലുമൊക്കെ ഭീകരമായിരിക്കും നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്.
2: അതെ, ഇതെല്ലാം ഒരു ദുസ്

0: സ്വപ്നം പോലെയാണ്. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടണം, എല്ലാം ശരിയാണെന്ന് തോന്നൽ. പക്ഷെ ഒടുവിലെല്ലാം നഷ്ടപ്പെടുന്നു, കൈവിട്ടു പോകുന്നു, മായുന്നു, പിന്നെ പിന്നെ ഒന്നുമില്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നു.
1: വെടിയുണ്ടകൾ! അതെ, ഞാനൊരു ഭൗതികവാദിയാണ്. ഞാൻ സത്യം ചെയ്യാം, ഞാനൊരു ഭ്രാന്തനായി മാറിയിട്ടില്ല.
0: എന്നാലും എന്നാലും ഞാൻ എന്റെ ശവം കാണുന്നു. അതെ, ഞാൻ തന്നെയാണത് കാണുന്നത്. എന്റെ കണ്ണുകൊണ്ട് കാണാം എന്റെ സുന്ദരമായ ശരീരം, കണ്ണുകൾ, തലച്ചോറ്, വയറ്,
1: മറ്റൊന്നും തന്നെ കാണാൻ എനിക്ക് കഴിയുന്നില്ല.
0: ഒന്നോർത്തു നോക്ക്. നമ്മളില്ലാത്ത ലോകം അത് മറ്റുള്ളവർക്കായി അപ്പോഴും മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കും. പൗലോ, നമ്മളതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ടല്ലേ?
2: നിർത്ത്! നിനക്ക് എന്താ വേണ്ടത്? ഒരു പുരോഹിതനെ വിളിക്കണോ? നിനക്ക് കുംഭസരിക്കണോ? എന്താ വേണ്ടതെന്ന് പറ.
0: നമ്മളില്ലാത്ത ലോകം അത് മറ്റുള്ളവർക്കായി മുന്നോട്ട് പോകുന്നത് നിനക്കെങ്കിലും ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? ഡോക്ടർ, നിങ്ങൾ എപ്പോഴെങ്കിലും മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടോ?
3: അടുത്ത 5 നിമിഷം കൂടി മാത്രമേ നിങ്ങൾ ജീവിച്ചിരിക്കുള്ളൂ എന്ന് നിങ്ങളെ ആരെങ്കിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ?
2: നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ നിയമസംഹിതകൾ നിങ്ങളെ എല്ലാ കാലവും സംരക്ഷിച്ചു നിർത്തുമെന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു ശവപ്പെട്ടിക്കുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ?
0: അതെ, ഞങ്ങൾ ശവപ്പെട്ടിക്കുള്ളിലാണ്.
4: ടോം, നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അധികാരികളുടെ സമ്മതത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കത്ത് കൊടുത്തയക്കാൻ ഞാൻ സഹായിക്കാം. അതിൽ നിന്നും ഇവരെന്നെ വിലക്കില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളൂ.
0: ഇല്ല, എനിക്ക് ആരുമില്ല.
4: ഓ, പാവ്ലോ, നിനക്കോ?
0: പാവ്ലോ, മരിയയ്ക്ക് ഒരു കത്ത് എഴുതിക്കൂടെ?
2: മരിയ, മരിയെ ഞാൻ വെറുക്കുന്നു. ഞാനിപ്പോൾ എന്നെ തന്നെ വെറുക്കുന്നു.
3: എനിക്കൊരു പേനയും പേപ്പറും തരുമോ?
4: പിന്നെന്താ ജുവാൻ, തരാമല്ലോ. ദാ പേന, എഴുതിക്കോ. നിങ്ങൾക്കിപ്പോ ഒന്നും വേണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്തായാലും ഈ ഒരു ആപ്പിൾ കഴിക്കുകയാണ്. ജുവാൻ, ഇതുവരെ എഴുതി കഴിഞ്ഞില്ലേ?
3: കുറച്ചും കൂടി ഉണ്ട്.
4: ആ, അത് മതി മതി. ഇങ്ങതാ, താ ഇങ്ങോട്ട്. ഓ, ഇതാണോ കത്ത്? ഞാനൊന്ന് വായിക്കട്ടെ. പ്രിയപ്പെട്ടവനെ, ഈ കത്ത് കിട്ടുമ്പോൾ തീർച്ചയായും നീ അമ്പരക്കും. പക്ഷെ നിന്നെപ്പോലെ ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരോട് ഒരു യാത്ര പോലും പറയാതെ ഈ സുന്ദരമായ ലോകത്തെ വിട്ടുപോകാൻ എനിക്ക് കഴിയില്ല. എന്തു തന്നെയായാലും ഈ കത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാഘോഷവും പ്രതീക്ഷയുടെ അന്തിമ മുദ്രയുമാണ്. സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ വ്യാപ്തി, അതിന്റെ പൂർണതയിൽ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞത് ഈ അവസാന നിമിഷത്തിൽ മാത്രമാണ്. എന്നാൽ ഇന്നും ആ വാക്കിന്റെ വ്യാപ്തി അറിയാതെ ജീവിക്കുന്ന നിന്റെ അജ്ഞതയോട് എനിക്ക് സഹതാപമുണ്ട്. എന്നാൽ അത് നിനക്ക് നൽകുന്ന ആത്മസംതൃപ്തിയിൽ അസഹിഷ്ണുതയുമില്ല. ശ്വാസം വിടാൻ പോലും ഭയന്ന് നീ പതുങ്ങിയിരിക്കുന്ന കസേരകളിലും 4 ചുമരുകൾക്കുള്ളിലും ഭയങ്കരമായ സുരക്ഷിതത്വം കണ്ടെത്തുന്ന നിന്നോട് ഞാൻ എന്താ പറയേണ്ടത്? നിന്നെപ്പോലെ സുരക്ഷിതത്വം കണ്ടൊരു കാലം എന്നിലുമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ചോർത്ത് എനിക്ക് അപമാനം തോന്നുന്നു. പ്രതികരിക്കേണ്ടിയിരുന്നിട്ടും എന്നെ ബാധിക്കില്ല എന്നതിനാൽ പ്രതികരിക്കാതെ പോയ പ്രവൃത്തികളിൽ ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു. ഇത് നിന്നിലൊരു മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഇത് എന്നിലെ കുറ്റബോധത്തിന് അല്പം മങ്ങലേൽപ്പിക്കും.

0: ഇതിൽ അഡ്രസ് ഒന്നുമില്ലല്ലോ. ഈ കത്ത് ആർക്കാ എത്തിക്കേണ്ടത്?
1: ജനങ്ങൾക്ക്. ചുറ്റും പതിലുകൾ. ഇനി അര മണിക്കൂർ മാത്രം.
2: പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന ശബ്ദം കേട്ടു. അവരെന്താണ് ചെയ്യുന്നത്? ഇരുട്ടിൽ അവർക്ക് ഒരിക്കലും വെടിവെക്കാൻ സാധിക്കില്ല. അവർക്ക് കഴിയില്ല. അത് തുടങ്ങി.
3: ഡോക്ടർ, ഒരു നാൾ അവർ വരും. നീ പഠിച്ച പുസ്തകത്തിലും കവിതയിലും ഇടമില്ലാതിരുന്നവർ,
4: നിനക്ക് വേണ്ടി പണിയെടുത്തിരുന്നവർ.
5: അവർ വന്ന് ചോദിക്കും,
3: ഞങ്ങൾ ഇത്ര നാളും നരകിച്ചപ്പോൾ നീ എന്തു ചെയ്യുകയായിരുന്നു എന്ന്.
5: നിന്റെ ഉത്തരം മുട്ടും.
3: നിശബ്ദതയുടെ കഴുകന്മാർ നിന്റെ കുടൽ കൊത്തിക്കീറും.
4: സ്വന്തം ദുരവസ്ഥ നിന്റെ ആത്മാവിൽ തറഞ്ഞു
0: കയറും.
6: ഡോക്ടർക്ക് എന്തെങ്കിലും പറ്റിയോ? ടോം ആൽബർട്ട്, അവനെ പിടിച്ചുകൊണ്ടുപോ.
7: എഴുന്നേൽക്ക്.
2: എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വെറുതെ വിടും. എന്നെ ഉപദ്രവിക്കരുത്.
6: നടക്ക് ജുബാൻ, ജുബാൻ. പിടിച്ചുകൊണ്ടുപോ. പാവ്ലോ, നിന്റെ സമയമായിട്ടില്ല. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം.
4: അമരത്വത്തെ കുറിച്ചുള്ള വ്യാമോഹം ഇല്ലാതായാൽ പിന്നെ ഒരു നിമിഷത്തെ കാത്തിരിപ്പും, ഒരു മണിക്കൂറിന്റെ കാത്തിരിപ്പും, കുറെ വർഷങ്ങളുടെ കാത്തിരിപ്പും, എല്ലാം ഒരുപോലെയാ. റമൺ ഗ്രിസ്, അയാൾ പോയി തുലയട്ടെ. റമൺ ഗ്രിസിന്റെ ജീവന് എന്റെ ജീവനേക്കാൾ ഒരു വിലയില്ല. ഇവിടെ ആരുടെ ജീവന് ഒരു വിലയില്ല? അവർ ഒരാളെ ഈ മതിലിനോട് ചേർത്ത് നിർത്തി മരിക്കുവോളം വെടിവെക്കും. അത് ഞാനായാലും ഗ്രിസായാലും ആരായാലും ഒരുപോലെയാ. ആരായാലും ഞാൻ പറയും, ഗ്രിസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അയാൾ മാഡ്രിഡിലെ ആ ബന്ധുവിന്റെ വീട്ടിൽ കൂടി ഒളിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അവൾ അയാളെ കണ്ടുപിടിക്കട്ടെ, കണ്ടുപിടിച്ച് വെടിവെച്ച് കൊല്ലട്ടെ അയാളെ. പക്ഷെ എനിക്കത് കഴിയില്ല. എന്റെ നിർബന്ധ ബുദ്ധി, എന്റെ ചിന്തകൾ, ഞാൻ ഉറച്ചു നിൽക്കണം.
6: നിങ്ങളുടെ നേതാവ് റമൺ ഗ്രീസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? പറയൂ.
7: നിന്നോടാണ് ചോദിച്ചത്, അവൻ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു. നീ പറയില്ലല്ലേ.
4: ഞാൻ പറയാം. ഗ്രിസ് മാഡ്രിഡ് അല്ല. ഗ്രിസ് ഇവിടെ അടുത്തുള്ള ശ്മശാനത്തിലുണ്ട്. ശ്മശാനത്തിലോ, ശ്മശാനം കുഴിക്കുന്നവന്റെ വീട്ടിലോ ഉണ്ടാവും. പോയി നോക്ക്.
6: ഉടനെ പുറപ്പെടണം. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കും. മറിച്ച് ഞങ്ങളെ കുരങ്ങ് കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ നീ അനുഭവിക്കും.
4: അവരെ പറ്റിച്ച് അവരിപ്പോ ഈ കൊടും തണുപ്പില് ഗ്രിസിനെ അന്വേഷിച്ച് നടക്കാവും ശ്മശാനത്തില്. യൂണിഫോം ഇട്ട ചെന്നായിക്കൾ, അവർ എന്തൊക്കെ അക്രമമായിരിക്കും അവിടെ കാണിക്കുക. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. എനിക്ക് നഷ്ടപ്പെടാമായിരുന്ന എത്രയെത്ര സംഗതികൾ ഉണ്ടായിരുന്നെന്നറിയോ? സായാഹ്നങ്ങൾ അമ്മയുടെ മടിയിൽ തലചായ്ച്ചു, പിന്നെ വേനൽ ആദ്യ മഴയിലെ പുതുമണ്ണിന്റെ ഗന്ധം. സ്ത്രീകളോടൊപ്പം നടക്കുവാനും ചിരിക്കുവാനും കഴിഞ്ഞതെങ്ങനെയെന്നോർത്ത് എനിക്കിപ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്.

0: എല്ലാ മോഹങ്ങൾക്കും മുക്തി വരുത്തും.
1: അപ്പോ നിനക്ക് തോക്കിന് ഭയമുണ്ട്?
0: എനിക്ക് ഒന്നിനെയും ഭയമില്ല, ഒന്നിനെയും.
1: എന്നിട്ടാണോ നീ നിന്റെ നേതാവിനെ ഒറ്റ കൊടുത്തത്?
0: എന്താ നിങ്ങൾക്ക് അയാളെ കിട്ടിയോ?
2: അതെ, നീ പറഞ്ഞ പോലെ ശ്മശാനം കുഴിപ്പുകാരന്റെ വീട്ടിൽ അവനെ കണ്ടെത്തി. വിഡ്ഢി, ഞങ്ങൾക്കെതിരെ വെടിപൊട്ടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതി.
1: ഏതായാലും അത് തീർന്നു കിട്ടി. ഇനി നിനക്ക് പോകാം.
0: ശ്മശാനം അല്ല, അല്ല, ഗ്രിസ് മാഡ്രിഡിലാണുള്ളത്. ഗ്രിസ് ശ്മശാനത്തിലല്ല, ഗ്രിസ് മാഡ്രിഡിലാണ്. എനിക്ക് നിങ്ങളുടെ തോക്കുകളെ ഭയമില്ല, എനിക്ക് നിങ്ങളുടെ വെടിവെട്ടുകളെ ഭയമില്ല. എന്നെ വെടിവെക്കൂ, എന്നെ വെടിവെച്ച് കൊല്ലൂ. മതിലുകൾ, മതിലുകൾ, നശിച്ച മതിലുകൾ.

0: തിരുവനന്തപുരം കനൽ സാംസ്കാരിക വേദി അവതരിപ്പിച്ച നാടകം ഖൈമേറ സമാപിക്കുന്നു. ശബ്ദം നൽകിയവർ കണ്ണൻ നായർ, സന്തോഷ് വെഞ്ഞാറമൂട്, റജു കോലിയക്കോട്, അരുൺ നായർ, കെ കെ നുജും, അംബരീഷ് തടത്തിൽ. നാടകരൂപാന്തരം ആരോമൽ ടി. സംവിധാനം ഹസീം അമരവിള.
1: യുവവാണി സമാപിക്കുന്നു.

0: The Real FM 103.6.
1: FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊച്ചി ലക്ഷദ്വീപ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടി നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീഡിയോ സന്ദർശനത്തിലൂടെ പരിപാടിയെ അഭിസംബോധന ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് BJP. വായനയാണ് വിജ്ഞാന വിസ്ഫോടന കാലത്തെ ഏറ്റവും വലിയ കരുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PN ഫൗണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വായനാദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശം സന്ദർശിച്ച സംഘം തങ്ങളുടെ വിലയിരുത്തലുകൾ കളക്ടറുമായി പങ്കുവച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ദേവി, ദേർസ് എ പ്രോബ്ലം. ഇതാ മാണിക്കലാലൻ രാജൻ ട്രേഡേഴ്സിന് സ്വാമിനാഥൻ സാർ ഇഷ്യൂ ചെയ്തൊരു ചെക്കിന്റെ പ്രശ്നമാണ്. 4-5 lakh ദിർഹംസ്. ഇതിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് മുഴുവൻ പണം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അമ്മൂനെ കോടതി കയറ്റാൻ അവരുടെ പരിപാടി. അറിയാലോ, വെറുതെ പേരിനാണെങ്കിലും സ്വാമിനാഥ് സാറിന്റെ ഓരോ ബിസിനസ്സിലും പാർട്ട്നേഴ്സാണ്.
1: മലയാള ചലച്ചിത്ര രംഗത്തിന് ജൂൺ നഷ്ടങ്ങളുടെ മാസമാണ്. പ്രതിഭാധനരായ എത്ര കലാകാരന്മാരെയാണ് ജൂൺ മാസം നമ്മിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ടുപോയിട്ടുള്ളത്. 2002 June 19 ഓർമ്മയായി മാറിയ NF വർഗീസ് എന്ന കലാകാരന്റെ കലാജീവിതത്തെ അടയാളപ്പെടുത്തുന്നു ഈ ചിത്രീകരണം.
0: പിന്നെ ഞാൻ അതിൽ വിട്ട് സംസാരിക്കുന്നു എന്ന് തോന്നരുത്. ഇതുപോലെ സ്വാമിനാഥനൻ കമ്പനിയുടെ മുഴുവൻ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തന്നെയാണ് രവിയുടെ പുറപ്പാട്.
1: ഒരു ചലച്ചിത്ര നടൻ എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ NF വർഗീസ് എന്ന കലാകാരൻ ജനങ്ങൾക്കിടയിൽ എളുപ്പം തിരിച്ചറിയപ്പെടുന്നത്. എന്നാൽ അഭിനയകലയുടെ ഉപാസകനായി അറിയപ്പെടാനാണ് NF ആഗ്രഹിച്ചത്. സിനിമയിലാകട്ടെ, നാടകത്തിലാവട്ടെ, സീരിയലുകളിലാവട്ടെ, റേഡിയോ നാടകങ്ങളിലാവട്ടെ, അഭിനയപൂർണത എന്ന വിലോഭനീയവും വിദൂരസ്ഥവുമായ അജ്ഞാത ദ്വീപിലേക്കുള്ള ഓരോ സമുദ്ര സഞ്ചാരങ്ങളായാണ് NF പരിഗണിച്ചിരുന്നത്. ആ സാഹസിക പര്യടനം ചിലപ്പോൾ സിനിമയുടെ ആഡംബര കപ്പലുകളേറിയാവാം, ചിലപ്പോൾ അത് സ്റ്റേജ് നാടകങ്ങളുടെ പായ്ക്കപ്പൽ സഞ്ചാരങ്ങളാകും, ചിലപ്പോഴൊക്കെ അത് റേഡിയോ നാടകങ്ങളുടെ കൊച്ചു തോണിയേറിയുള്ള യാത്രയാകും. ഏത് ജലയാനത്തിലൂടെയും ആവട്ടെ, മഹത്തായ ഏതോ ഒരു ലക്ഷ്യം തേടി സാഹസികമായി മുന്നേറുന്ന ഒരു സമുദ്ര സഞ്ചാരിയുടെ മട്ടായിരുന്നു NF. അഭിനയം ആത്മാവിഷ്കാരത്തിന്റെ മാർഗമായി തിരിച്ചറിയുകയും അവലംബിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ കലാകാരന് യാത്ര ഏതിലെന്ന് നോട്ടമില്ല, ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യബോധം കൈവിടാതുള്ള ആ യാത്ര അമച്വർ നാടകവേദിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്.
2: എന്നെ അന്വേഷിച്ചു എന്ന് അരുന്ധതി തമ്പുരാട്ടി പറഞ്ഞു. ഓർക്കായിരുന്നു കുട്ടി.
1: അവിടെ നിന്ന് പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള NF വർഗീസിന്റെ വളർച്ചയിൽ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞ നാടകരചയിതാവും സംവിധായകനുമായ സേവ്യർ പുൽപ്പാട് ആദ്യകാല നാടക നാളുകളിലെ NF ഓർത്തെടുത്തത് ഇങ്ങനെ.
3: 77 എന്റെ മൈത്രി എന്ന കലാസമിതിയിലെ പ്രൊഫഷണൽ നാടകസമിതിയിലെ അമർഷം നാടകത്തിലെ ഓച്ചിറപ്രതാപൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടാണ് വർഗീസ് പ്രൊഫഷണൽ നാടക ജീവിതം ആരംഭിക്കുന്നത്. അതിനു മുൻപ് ഞങ്ങൾ ഒരുമിച്ച് താപസേതം, ആയുധപ്പുര തുടങ്ങിയ ഏക നാടകങ്ങളിൽ ഒരുമിച്ച് ഞങ്ങൾ മത്സരത്തിന് പോകുമായിരുന്നു. അതിലൊക്കെ മിക്കവാറും അതിന്റെ രചനയ്ക്കും സംവിധാനത്തിനും എനിക്ക് അവാർഡ് കിട്ടുമ്പോൾ വർഗീസിനായിരിക്കും നല്ലാടനുള്ള അവാർഡ് കിട്ടാറുള്ളത്. അങ്ങനെ കുറെ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ നാടകസമിതി തുടങ്ങുന്നത്. അലോചിച്ച പ്രതാപ് എന്ന കഥാപാത്രം വർഗീസിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായൊരു കഥാപാത്രമായിരുന്നു. അത് ഒത്തിരിയേറെ പ്രശംസ പിടിച്ചു പറ്റിയ കഥാപാത്രമാണ്. അതിനുശേഷം സംസ്ഥാന അവാർഡ് ലഭിച്ച യവനങ്ങളുടെ മുമ്പ് നാടകത്തിൽ ചെറിയാനെ വർഗീസ് അവതരിപ്പിച്ചു. ആ നാടകത്തിന് പോലെ രചനയ്ക്കും സംവിധാനത്തിനും അവതരണത്തിനും സർക്കാരിന്റെ അവാർഡ് ലഭിക്കുകയുണ്ടായി. അടുത്ത് ചെറിയാനും വളരെ അനശ്വരമായ കഥാപാത്രമാണ്. മലയാള നാടകത്തിൽ രണ്ടര മണിക്കൂർ രണ്ട് കഥാപാത്രങ്ങൾ സ്റ്റേജിൽ നിന്ന് പോകാൻ അതെ ഇരിക്കുന്നൊരു നാടകമാണ് അത്. അതിന് വർഗീസ് പ്രൂവപ്പെട്ട് ഈ രണ്ടര മണിക്കൂറും സ്റ്റേജിലുണ്ടായി അഭിനയിച്ചു എന്നുള്ളതാണ്. വളരെ റിയലായ ഒരു അഭിനയം, അതായത് കൃത്രിമമായ അഭിനയം നാടകവേദി ഉണ്ടായതിന്റെ കാലഘട്ടത്തിൽ വളരെ സ്വാഭാവികമായ അഭിനയം കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടനാണ് വർഗീസ്. അതുപോലെ അഭിനയത്തിന്റെ ശബ്ദത്തിന്റെ ക്രമീകരണം എങ്ങനെയാണ് നാടകത്തിൽ പ്രയോഗിക്കേണ്ടതെന്ന് പരിചയപ്പെടുത്തുന്ന ആളും വർഗീസ് തന്നെയാണ്. നല്ല ശബ്ദം ഉണ്ടായത് കൊണ്ട് നല്ല നടനാകില്ല, പക്ഷെ നല്ല ശബ്ദം എങ്ങനെ നാടകത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് തെളിയിച്ച ആളാണ് വർഗീസ്. അതിനുശേഷം പിന്നെ എന്റെ ശരവർഷം നാടകത്തിൽ അഭിനയിച്ചു. 3-4 വർഷമയത്തിലുണ്ടായതിന് ശേഷമാണ് പിന്നെ മിമിക്രി രംഗത്തേക്ക് വർഗീസ് കടന്നു വരുന്നത്. കേരളത്തിൽ ആദ്യത്തെ ഒരു ട്രൂപ്പ് എന്ന നിലയ്ക്ക് മിമിക്രി തുടങ്ങുന്നത് കൊച്ചിൻ കലാഭവനാണ്. അതിനകത്ത് ആദ്യകാലത്ത് വർഗീസ് തുടക്കത്തിലുണ്ടായിരുന്നു. എന്നാലും മിമിക്രിയോടൊന്നും പുള്ളിക്ക് അത്ര വലിയ താല്പര്യമുള്ളതാണെന്നായിരുന്നില്ല. അപ്പോഴും പുള്ളിയുടെ മോഹം അഭിനയത്തിൽ തന്നെയായിരുന്നു. നാടക കൂടാതെ വർഗീസ് ആരും അറിയാത്തൊരു കാര്യം കൊണ്ട് വർഗീസ് നാടകവും എഴുതിയിട്ടുണ്ട്. അത് പലർക്കും അറിയില്ല. അത് അടൂർ ജയ തിയേറ്റേഴ്സിന് വേണ്ടി പുള്ളി അഭിനയിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. അതിനകത്ത് തിലകനാണ് ആ നാടകം സംവിധാനം ചെയ്ത് ശ്രദ്ധേയ കഥാപാത്രം. അതിനുശേഷം നാടകം എഴുതിയിട്ടില്ലെങ്കിലും അത് ശ്രദ്ധിക്കപ്പെടേണ്ട കഥാപാത്രം നാടകമായിരുന്നു അത്.
1: സേവ്യർ പുൽപ്പാട്.
3: അതിനു മുമ്പ് പുള്ളി അമച്ച രംഗത്തും കുറെ കാലം പയറ്റി തെളിഞ്ഞിരുന്നു. ഞാനുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 30 വർഷക്കാലം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ വർഗീസിന്റെ ഈ രംഗത്തുള്ളൊരു പ്രതിഭയെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തു പോകുന്നൊരു ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ അമർഷ നാടകം പൊന്നാനി ഫൈനാൻസ് സൊസൈറ്റിയിൽ അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: എൻ എഫ് വർഗീസ് എന്ന

0: അതിന്റെ അവസാന സമയത്ത് അതിന്റെ പ്രധാന നടിക്ക് ബോധക്ഷയം വരികയാണ്. സ്വാഭാവികമായിട്ടും ചെയ്യാവുന്നത് കർട്ടനിട്ട് നാടകം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്, ഈ വീണ്ടും ആരംഭിക്കുക എന്നുള്ളതാണ്. പക്ഷെ വളരെ സതീ വിദഗ്ധമായി സ്വന്തം ഡയലോഗ്സ് ചേർത്തുണ്ടാക്കി ആ നാടകം ആരും അറിയാതെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പോലും അറിയാതെ അത് പൂർത്തിയാക്കുകയും പ്രേക്ഷകൻ അവസാനം കൈയിടുകയും ചെയ്യുന്നുണ്ടാണ്. നാടകം കഴിഞ്ഞാളോട് പറയുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടന്നതെന്ന് പ്രേക്ഷകർ അറിയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്.
1: നാടക സംഘങ്ങൾ, രംഗാവതരണങ്ങൾ, തന്റെ അഭിനയ സിദ്ധിയെ രാഗി മിനുക്കിയെടുക്കുകയായിരുന്നു എൻ.എഫ്. വർഗീസ്.
2: ടിപ്ടോപ്പസിസ് എഴുതിയ എനിക്ക് ഗുസ്തി പഠിക്കേണ്ട എന്ന നാടകം അവതരിപ്പിക്കാനായിട്ട് അതിലെ ഒരു മുസ്ലിം ചായക്കടക്കാരൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ടാണ് എൻ.എഫ്. എന്റെ ഗ്രാമമായ ശ്രീമൂലനഗരത്ത് വന്നത്.
1: പ്രശസ്ത നാടകരചയിതാവും സംവിധായകനുമായ ശ്രീമൂലനഗരം മോഹൻ.
2: ആ നാടകം കണ്ട പ്രേക്ഷകരെല്ലാം തന്നെ ഇദ്ദേഹം അതുല്യനായ ഒരു നടനാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പിന്നീട് എത്രയോ നാടകങ്ങൾ, അമേച്ചർ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ, ആ വീതിയിലെല്ലാം വർഗീസിനെ കാണുമ്പോഴൊക്കെ വർഗീസ് ഇങ്ങനെ പടിപടിപടിയായിട്ട് ഉയരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അനുഷ്ഠാനം എന്ന പേരിൽ ഞാൻ എഴുതിയൊരു നാടകം സംസ്ഥാന മത്സരത്തിന് വേണ്ടി പോകേണ്ടി വന്നപ്പോൾ അതിലെ പ്രധാന നടനായ ഒരാൾ കർത്ത എന്ന് പറയുന്ന ഒരു നടന് അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. നാടകം നടത്താൻ വയ്യാത്തൊരു സാഹചര്യം വന്ന ഉടനെ വർഗീസ് മനസ്സിലാക്കുകയും അദ്ദേഹം വന്നതിലെ ഏറ്റവും സങ്കീർണമായ ഒരു കഥാപാത്രത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ച് ഒരു പ്രോംപ്റ്റിങ്ങിന്റെ സഹായമില്ലാതെ തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു നാടകം ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ടേപ്പ് റെക്കോർഡർ പോലെ ആ സംഭാഷണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിവായിരുന്നു. ആ ശബ്ദഭംഗി, ആ ചലനത്തിന്റെ ആ ചാരുത എല്ലാം മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ്.
1: അക്കാലങ്ങളിൽ തൃശൂർ ആകാശവാണി നിലയം തയ്യാറാക്കിയ റേഡിയോ നാടകങ്ങളിൽ നിന്ന് എൻ.എഫിനെ വ്യക്തിത്വവും അഭിനയ നിപുണതയും ഒത്തുചേർന്ന ശബ്ദമായി ശ്രോതാക്കൾ എളുപ്പം തിരിച്ചറിഞ്ഞു.
3: സാവിത്രി, സാവിത്രി ധരിച്ചത് ശരിയാണ്. കൃഷ്ണനും അർജുനനും ഭീമനുമായി സാവിത്രിയുടെ അരിയിൽ വന്നിരുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പൊ നോക്കൂ, കിരീടവും ചുട്ടിയും വേഷങ്ങളും ഒക്കെ ഊരിവെച്ച് ശരിയായ മുഖവുമായി. സാവിത്രി വന്നൂടെ, എന്റെ ദ്രൗപദിയായി എന്റെ കൂടെ.
1: കേരളത്തിലെ റേഡിയോ നാടക പ്രസ്ഥാനത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകിയ എൻ.കെ. സെബാസ്റ്റ്യനാണ് എൻ.എഫ്. വർഗീസ് എന്ന ശബ്ദത്തെ റേഡിയോ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തിയതും അവർക്കിടയിൽ പ്രചാരപ്പെടുത്തിയതും.
4: 1984 എൻ.എഫ്. വർഗീസ് തൃശൂർ നിലയത്തിൽ ഡ്രാമയ്ക്കുള്ള ശബ്ദ പരിശോധനയ്ക്ക് എത്തുന്നത്.
1: എൻ.കെ. സെബാസ്റ്റ്യന്റെ ഓർമ്മകൾ.
4: അന്ന് തൃശൂർ നിലയത്തിൽ ഡ്രാമയുടെ ചുമതല വഹിച്ചിരുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നതുകൊണ്ട് ശബ്ദപരിശോധന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. ശബ്ദപരിശോധനയുടെ റിസൾട്ട് അറിയിക്കും മുമ്പ് തന്നെ നാടകത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു കോൺട്രാക്റ്റാണ് വർഗീസിന് കിട്ടുന്നത്. ആയിടെ പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു നാടകത്തിലെ പ്രധാന നടന് യോജിച്ച ശബ്ദം തേടി നടന്നിരുന്ന എനിക്ക് വർഗീസിൻ്റെ ശബ്ദം ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. അങ്ങനെ വർഗീസിനെ ആ നാടകത്തിലേക്ക് ഓഡീഷൻ്റെ റിസൾട്ട് അറിയിക്കും മുമ്പ് തന്നെ ക്ഷണിക്കുകയാണ്. അതൊരു തുടക്കമായിരുന്നു. കഴിവുറ്റ ഒരു റേഡിയോ നടൻ്റെ ജൈത്രയാത്രയുടെ ഒപ്പം ഊഷ്മളമായ ഒരു ബന്ധത്തിൻ്റെയും. വർഷം തോറും കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കാറുള്ള അഖില കേരള റേഡിയോ നാടകോത്സവങ്ങളിൽ ഏറ്റവും നല്ല നടനായി ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വർഗീസാണ്. അവയിൽ 99% സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. തൃശൂർ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ശ്രീ സി.എൽ ജോസിൻ്റെ അഭിസന്ധി, ശോകപക്ഷി, മേഘധ്വനി, സി.എസ്. മുള്ളിബാബുവിൻ്റെ ശേഖരൻകുട്ടി വരാതിരിക്കില്ല, കൊച്ചി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുള്ള പി.എഫ്. മാത്യൂസിൻ്റെ മണ്ണിലേക്ക് മടങ്ങുന്നു, ശരചന്ദ്രൻ്റെ ശാന്തസമുദ്രം. വർഗീസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഏത് റോള് കൊടുത്താലും വർഗീസ് അതിമനോഹരമായി അവതരിപ്പിക്കും. സാധാരണ നടന്മാർക്കൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ചില പ്രത്യേക തരം റോളുകൾ അഭിനയിക്കാൻ കഴിയും. പക്ഷെ എല്ലാ റോളും അഭിനയിക്കാൻ വർഗീസിനെ പോലെ കഴിവുള്ളവർ വളരെ വളരെ വിരളമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൊമേഡിയൻ്റെ റോള്, വില്ലൻ്റെ റോള്, നായകൻ്റെ റോള്, ഏത് റോളും ഭംഗിയാക്കും. ശോകം, ഹാസ്യം, വില്ലൻ ഒക്കെ അതിമനോഹരമാക്കും. അതുപോലെ തന്നെ മുസ്ലിമിൻ്റെ റോള്, നമ്പൂതിരിയുടെ റോള്, തീരദേശത്ത് മത്സ്യ ബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുടെ റോള്, അങ്ങനെ വെറൈറ്റി ചെയ്യാനുള്ള വർഗീസിൻ്റെ കഴിവ് വളരെ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ.
5: ഉലകേ മായം വാഴ്വേ.

0: വീടെത്തി. ജനാലെ കൂടി മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടം കാണാം.
1: മണവാട്ടി മലവാളനായി ഉറങ്ങൊഴിച്ച് കാത്തിരിക്കണം. അവള് ഉറങ്ങാൻ പാടില്ല, മനസ്സിലായടാ പോത്തെ.
2: തന്റെ രചനകളിലൂടെ റേഡിയോ നാടകരംഗത്തിനും രംഗനാടകരംഗത്തിനും അതിരില്ലാത്ത ജനപ്രീതി നേടിക്കൊടുത്ത നാടകരചയിതാവ് സി എൽ ജോസ് എൻ എഫ് വർഗീസിനെ കുറിച്ച് ഓർത്തെടുത്തത് ഇങ്ങനെ:
3: തന്റെ അഭിനയ സാമർഥ്യം കൊണ്ടും പൗരുഷം മുറ്റിയ ശബ്ദഗാംഭീര്യം കൊണ്ടും മലയാള നാടകരംഗത്തും ചലച്ചിത്ര രംഗത്തും റേഡിയോ നാടകരംഗത്തും ഒക്കെ സ്വന്തമായൊരു സ്ഥാനം അദ്ദേഹം വെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വളരെയേറെ മികച്ചു നിന്നു റേഡിയോ നാടകങ്ങളിൽ. പ്രത്യേകിച്ചും ചെറുപ്പം മുതൽ തന്നെ എന്റെ ഒട്ടേറെ നാടകങ്ങൾ അദ്ദേഹം അഭിനയിക്കുകയും ആ അഭിനയത്തിലൂടെ മനസ്സിൽ എന്നെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എന്നെഫ് പലപ്പോഴും എന്നോട് പറയാറുണ്ട്. എന്റെ പല നാടകങ്ങളും റേഡിയോയിലൂടെ അദ്ദേഹം ശബ്ദം കൊടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ നിലയത്തിലായിരിക്കുമ്പോൾ ആമ്പൽപ്പൂവിന്റെ ആത്മഗീതം എന്ന ഒരു നാടകം റേഡിയോ നാടകവാരത്തിൽ വന്നു. ഡോക്ടർ നെൽസനായിട്ട് തന്റെ അഭിനയം മുഴുവൻ കെട്ടഴിച്ചിട്ട ഒരു ശക്തമായ കഥാപാത്രത്തിന് രൂപം കൊടുത്തു. അതിനെ തുടർന്ന് മേഘധ്വനി എന്ന മയക്കുമരുന്നിനെതിരായ നാടകത്തിൽ സതീഷ് എന്ന കഥാപാത്രത്തെ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റായിട്ട് എൻ എഫ് വർഗീസ് അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് ശോകപക്ഷി എന്ന നാടകത്തിൽ പോലീസ് ഓഫീസർ വില്യംസ് എന്ന റോളിലും എൻ എഫ് അതി തന്മയത്വത്തികവോടുകൂടി ആ റോള് കൈകാര്യം ചെയ്തു. അദ്ദേഹം റേഡിയോ നാടകത്തിൽ ഉണ്ടാകുമ്പോൾ കൂടെയുള്ള ആളുകൾക്കും അത്യാവശ്യം പറഞ്ഞു കൊടുക്കുകയും ആ രംഗങ്ങളെ കൊഴുപ്പുണ്ടാക്കാനും വ്യക്തിത്വം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമായിരുന്നു ആ നാടകങ്ങളൊക്കെ. പിന്നെ ജയിൽ പുള്ളി ജയിലി ചാടി വരുന്ന സുഖു എന്ന കഥാപാത്രമായിട്ട് എൻ്റെ അരമണിക്കൂർ നാടകത്തിൽ ഇനി യാത്രയില്ല. ഇന്നും അത് ആളുകൾ കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള ആ ഓർമ്മ പലപ്പോഴും പറയാറുണ്ട്. എന്തൊരു അഭിനയമായിരുന്നു, എന്തൊരു ശബ്ദഗാംഭീര്യമായിരുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ അഭിനയിച്ച കൊച്ചി സ്റ്റേഷന്റെ നാടകം, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, ആ വൈബ്രേറ്റിട്ടുള്ള 80 വയസ്സായ ആളുടെ കഥാപാത്രത്തെ അതിമനോഹരമാക്കി അതിഗംഭീരമാക്കി അവതരിപ്പിച്ച എൻ എഫിനോട് ഞാൻ എന്റെ അനുമോദനം നിറഞ്ഞ ഹൃദയത്തോടു കൂടി കൊടുത്തു.
4: സോഫി മോളെ,
5: എന്നതാ വെല്ലിപ്പിച്ച?
4: നാളെ മുതല് മോളോട് മിണ്ടണമെന്ന് തോന്നുമ്പോ വല്യപ്പച്ചൻ എത്ര ചൂട് വയ്ക്കണം മോളെ.
5: എന്താ വല്യപ്പച്ച ഇങ്ങനെയൊക്കെ?
4: ഞാൻ ഇവിടെ ഒറ്റക്കാവാൻ പോവല്ലേ. ഈ വീട്ടില് മോളല്ലാതെ ആരാ എന്നോട് മിണ്ടണേ?
2: വർഷം തോറും നടക്കുന്ന റേഡിയോ നാടകോത്സവങ്ങളിൽ തിളങ്ങുന്ന ശബ്ദ താരമായി എൻ എഫ് വർഗീസ് ശ്രോതാക്കളെ റേഡിയോ സെറ്റുകൾക്ക് മുന്നിൽ പിടിച്ചിരുത്തി. ആകാശവാണിയുമായുള്ള ആത്മബന്ധത്തിന്റെ അടയാളപ്പാടുകൾ ആ നാടകങ്ങളിൽ നിന്ന് അനുഭവിക്കാമായിരുന്നു. അവിസ്മരണീയ പ്രകടനത്തിലൂടെ ആസ്വാദകരെ അതിശയിപ്പിച്ച അടയാളങ്ങൾ എന്ന നാടകത്തിൽ നിന്ന് ഒരു ഭാഗം.
4: മഴ നിലച്ചു കഴിഞ്ഞു, പൂകൾ മണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി, പാട്ടുകാലം വന്നെത്തി. കിളിമലയിൽ കിളികളുടെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി, ഭൂമിയിൽ പൂക്കളുടെ പരിമളം പരന്നു തുടങ്ങി. ഇപ്പോ എന്റെ സോഫി മോള് വരും. ഈ അന്ധന് കാഴ്ചയായിട്ട് അവള് വരും. ഞാനും അവളും ചേർന്ന് കിളിമലയിൽ മരങ്ങൾ നടും, കാടുണ്ടാക്കും, കിളികൾക്ക് വീടൊരുക്കും. മലയപ്പോ വെങ്ങിപ്പൊട്ടില്ല, മനുഷ്യരാരും ചാവുകയില്ല. അവള് വരും, അവള് വരും, സോഫി മോള് വരും.
6: സാധാരണ ഗതിയിൽ എന്നിട്ട് ഒരു സങ്കല്പം പ്രശസ്തനായിട്ടുള്ള സിനിമ തന്നെയൊക്കെ ആവുമ്പോ ഇതൊരു നിസ്സാരമായിട്ട് എടുക്കുന്നുള്ളതായിരുന്നു.
2: അടയാളങ്ങൾ എന്ന നാടകത്തിന്റെ രചയിതാവ് ഡോക്ടർ സി ജെ ജോണിന്റെ എൻ എഫ് വർഗീസ് ഓർമ്മ.
6: എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, എൻ എഫ് ഈ നാടകത്തിനോടും നാടകം എന്നുള്ള അദ്ദേഹത്തിന്റെ നാടകത്തിനോടുള്ള ആ ഒരു ഒരു അർപ്പണ മനോഭാവമാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചില ടേക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ, ശരിയായൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വന്ന് കേട്ടിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ വേറൊരു രീതിയിൽ ഈ ഡയലോഗ് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുമായിരുന്നു.

0: അടയാളങ്ങളുടെ റിഹേഴ്സൽ വേളയിൽ നിന്ന് ഒരു ശബ്ദഖണ്ഡം.
1: ഇതൊന്നും വേണ്ട മോളെ, എന്നെ കൊണ്ട് ഇനിയൊന്നും ആവില്ല. ആവില്ല എന്ന് പറഞ്ഞു ഇല്ല ഒന്ന് ഇല്ലേ, തല കറങ്ങും കഴിഞ്ഞിട്ട് പഞ്ച് ചെയ്യണം.
2: അതിന് മുമ്പത്തെ ഫീമെയിലിന്റെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ നിർത്തിയതിന് തൊട്ട് മുമ്പ് ഫീമെയിലിന്റെ വേറൊരു പോർഷൻ വന്നിട്ടില്ല, അത് കഴിഞ്ഞിട്ട്.
1: ഇതൊന്നും വേണ്ട മോളെ, എന്നെ കൊണ്ട് ഇനി ഇതിനൊന്നും ആവില്ല.
2: അത് പറ്റുകയല്ല. ദാ വല്യപ്പച്ചൻ എന്റെ കൈ പിടിക്ക്.
1: ഓ
3: അതെ,
1: ഓക്കെ. മഴ എന്തേട്ടാ.

0: തുടങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ നെഞ്ചിലാക്കാക്കി കുതിച്ചു. കുത്തി സ്റ്റീഫൻ കണ്ടു നിൽക്കാൻ ഞാൻ നന്ദുവിനെ കുത്തി വീഴ്ത്തി.
1: അഭിനയകലയുടെ വിവിധ പ്രത്യക്ഷങ്ങളിലും പ്രതലങ്ങളിലും അസാമാന്യമായ കയ്യൊതുക്കത്തോടെ വ്യാപരിച്ച എൻ എഫ് വർഗീസ് എന്ന കലാകാരൻ തന്റെ നടന പാടവത്തിന്റെ പ്രധാന ഈടുവെപ്പായി കണ്ടിരുന്നത് ശബ്ദത്തെയായിരുന്നു. അതുകൊണ്ടുതന്നെ ശബ്ദനാടകമെന്ന വിസ്തൃത ജലരാശിയിൽ ഒരു സ്വർണ മത്സ്യമെന്ന പോൽ നീന്തിത്തുടിച്ചു.
0: ഇത് കേട്ടാ തോന്നും ഡ്രിങ്ക്സ് ഇല്ലാത്ത ദിവസം ഉണ്ടെന്ന്. കളി തോറ്റാൽ ലാർജ്, ജയിച്ചാലും ലാർജ്. ഇനിയിപ്പോ കളി സമനിലയിലായാലോ? സമനില തെറ്റുന്നത് വരെ ലാർജ്. അതല്ലേ സാറിന്റെ മദ്യനയം.
2: പോടാവിടുന്നു.
1: തന്റെ ശബ്ദത്തിന് വേണ്ടി ആരൊക്കെയോ എവിടെയൊക്കെയോ കാതോർത്ത് നിൽക്കുന്നു എന്ന വിശ്വാസം അദ്ദേഹത്തെ എന്നും നയിച്ചിരുന്നു.
0: അതെന്താടാ ഹരി നീ അങ്ങനെ പറഞ്ഞത്? ഹോട്ടൽ റീജൻസി
1: റേഡിയോ നാടകങ്ങൾക്ക് വേണ്ടി മാത്രം കാലം കരുതി വച്ച ശബ്ദമാണോ ഇത് എന്ന് നമ്മെ അതിശയിപ്പിച്ച ശബ്ദമാന്ത്രികത.
3: കല്യാണത്തിന് പള്ളിയിലോട്ട് ഞാനും വരട്ടേടാ പോനെ. നോക്കിക്കേ, ഞാൻ വെളുപ്പിനെ കുപ്പായ മാറിയിരിക്കുക. ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നോളാടാ. കല്യാണ ശുശ്രൂഷ കാണാൻ പറ്റില്ലെങ്കിലും എനിക്ക് കേൾക്കാമല്ലോ. ഞാൻ ഒന്ന് വന്നോട്ടെ തുമ്മിക്കുഞ്ഞെ.
1: സിനിമാ തിരക്കുകൾക്കിടയിൽ നിന്ന് എൻ എഫ് ഓടി വന്ന് ശബ്ദം പകർന്നു പോയ ശബ്ദനാടകങ്ങൾ ഇപ്പോഴും ശ്രോതാക്കൾ ഓർമ്മയിൽ താലോലിക്കുന്നുണ്ട്.
0: സാവിത്രി, നല്ല നിലാവ്. സ്വയംവരത്തിലെ പുഴ
4: കണ്ടു?
0: എവിടെയെങ്കിലും നീലക്കടമ്പുകൾ പൂക്കുന്നുണ്ടോ?
4: അറിയില്ല.
0: കാണുന്നുണ്ടോ പടിപ്പുരപ്പടിയിലൊരു കിരീടം?
4: ഇല്ല.
0: നിലാവിന്റെ നിഴൽ പറ്റിയൊരു വേഷം?
4: ഇല്ല.
0: എന്തിനാ സാവിത്രി കരയണത്?
4: സന്തോഷം കൊണ്ട്.
1: നാടകം ഒരു സ്വയംവര കഥയിലെ പുഴ.
0: സാവിത്രി, ഇനി പടിപ്പുര കടന്ന് ഒരു പത്തടി നടന്നാൽ നമ്മുടെ വീടായില്ലേ? വരൂ വരൂ.
1: മണ്ണിലേക്ക് മടങ്ങുക എന്ന ശബ്ദനാടകത്തിൽ നിന്ന്.
0: ഇതെന്നോട് പോലും ഞാൻ പകരം വീട്ടിയതല്ല. ആരോടെങ്കിലും പകരം വീട്ടിയ ഒരു സുഖമല്ല. പോകുന്നതിന് മുമ്പേ ചെയ്തു തീർക്കേണ്ട ഒരു പുണ്യകർമ്മം. അത് ചെയ്തതിന്റെ ശാന്തിയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്.
1: സാഗര രാജകുമാരി എന്ന നാടകത്തിലെ ശ്രദ്ധേയ കഥാപാത്രം.
5: അച്ചോ, അച്ഛാ.
6: എന്താ?
5: ദേ അച്ഛനെ കാണാനാണെന്നും പറഞ്ഞ് പള്ളിമേടായിട്ട് ഒരാൾ കയറി വന്നിട്ടുണ്ട് കേട്ടാ.
6: ആരാണെന്ന് ചോദിച്ചില്ലേ?
5: ചോദിച്ചല്ല.
6: എന്നിട്ട്?
5: ഒന്നും മുണ്ടാതെ മൗനമായിട്ട് നിന്നങ്ങടെ ചിന്തിക്കണേന്ന്. മുഖത്തോട്ട് നോക്കിയപ്പോ ഒരു വാഴ്ത്തപ്പെട്ട മുഖഭാവം. പിന്നെ കൂടുതൽ ചോദിക്കാൻ നിന്നില്ല കേട്ടാ. ചിന്താധീനം കഴിയുമ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാന്ന് കരുതി നുമ്മ ഇങ്ങോട്ട് പോന്നു.
1: ഓർമ്മയില്ലേ ശാന്തസമുദ്രം എന്ന നാടകത്തിലെ പ്രിൻസ് ജോർജിനെ?
0: എനിക്കിപ്പൊ തോന്നുന്നു നീ ചെയ്തത് ശരിയാന്നാ. അവിടെ കിടന്ന് ഒന്നും അറിയാതെ മരിച്ചാൽ എന്റെ ജീവിതത്തിനും മരണത്തിനും എന്തർത്ഥമുള്ളത്? ഇതാ ഇപ്പൊ കണ്ടില്ലേ, എന്താ ഒരു സമാധാനം.
1: അവസാനം ശബ്ദം പകർന്ന ശബ്ദനാടകം അടയാളങ്ങൾ.
0: തൊമ്മിക്കുഞ്ഞേ, ഡാ താൻ തോന്നി കിളിമലയുടെ ചങ്ക് തുറന്നില്ലേ നീയെ.
1: തന്മയീഭാവവും അനായാസതയും ശബ്ദ നിയന്ത്രണ പാടവവും ആണ് എൻ എഫിന്റെ അഭിനയ ശൈലിയുടെ മുഖമുദ്ര.
0: സാഹചര്യങ്ങളല്ലേ ഗുരുജി മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത്. കുരിശിങ്കൽ ജോർജ് എന്ന പ്ലാനറുടെ മകനായി പിറന്നപ്പോ തന്നെ എന്റെ വഴി പിഴച്ചു തുടങ്ങിയിരുന്നല്ലോ. അമ്മച്ചി മരിച്ചതിൽ പിന്നെ കുരിശിങ്കൽ ജോർജ് ശരിക്കും ഒരു കിങ് ജോർജ് ആയിരുന്നു. അപ്പച്ചൻ ദാനാധാരപ്രകാരം എഴുതി തന്ന ഏകാന്തതയുടെ സാമ്രാജ്യത്തിൽ പിന്നീട് ഞാനായിരുന്നു ചക്രവർത്തി. തിന്നും കുടിച്ചും മുടിച്ചിട്ടും മറ്റൊരു വശത്ത് നിന്ന് പെരുകി വരുന്നുണ്ടായിരുന്ന പൈതൃക സ്വത്ത് പണം കൊടുത്താൽ നേടാൻ കഴിയാത്തൊന്നുമില്ല എന്ന് ഞാൻ കരുതി. പിന്നീട് ഞാൻ കടന്നു വന്ന വഴികളൊക്കെ പിഴച്ചവയായിരുന്നു ഗുരുജി.
1: ശബ്ദത്തിന്റെ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ എഫിന്റെ ആദ്യകാല യാത്രകൾ മിമിക്രി വേദികളിലാണ് അവസാനിച്ചിരുന്നത്.
7: അപ്പോഴേ താൻ അയാളെ തെറി പറഞ്ഞു എന്നുള്ളത് ശരിയാണല്ലോ?
8: ശരിയാണല്ലേ?
7: മർദ്ദിച്ചില്ലല്ലോ? താൻ തെറി പറഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് പരമാവധി ശിക്ഷ കിട്ടും.
8: അയ്യോ, ശിക്ഷ കിട്ടരുത്.
1: മിമിക്രി വേദിയിലെ ഒരു ആദ്യകാല പ്രകടനത്തിൽ നിന്ന്.
7: അപ്പൊ താൻ തെറി പറഞ്ഞില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം.
8: അങ്ങനെ
7: പറഞ്ഞ കോടതി വിശ്വസിക്കില്ല. താൻ ഒരു ഊമയായിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു പൊട്ടനായിട്ട് അഭിനയിക്കണം.
8: സംസാരിക്കാൻ കഴിവില്ലാത്ത പൊട്ടനാണെന്ന് കോടതി പറയാം.
7: എടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്നു. എടോ അഭിനയിക്കണമെന്ന്, പൊട്ടനായിട്ട് അഭിനയിക്കണം. ആ അപ്പൊ ഞാൻ കോടതിയിൽ വെച്ച് തന്നോട്.

0: തന്റെ പേരെന്താണ്?
1: വർഗീസ്.
0: പൊട്ടനായിട്ട് അഭിനയിക്കണോന്ന്. തന്റെ പേരെന്താണ്?
1: പൊട്ടനായിട്ട് വർഗീസ്.
0: ഇവിടെ അഭിനയിക്കാൻ എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടെ? അഭിനയിക്കണം, പൊട്ടനായിട്ട് അഭിനയിക്കണം. തന്റെ പേരെന്താണ്? ഒന്നുകൂടി നന്നായിട്ട് അഭിനയിച്ചേ. തന്റെ അഭിനയം പോലെ ഇരിക്കും ഈ കേസിന്റെ വിജയം. താൻ പുറത്തു പോയി
2: ചലച്ചിത്ര രംഗം ആദ്യമൊക്കെ ഈ നടനെ ഗൗനിച്ചിരുന്നതേയില്ല. കിട്ടിയ ആദ്യത്തെ നല്ല അവസരത്തിൽ തന്നെ ഇതാ വ്യത്യസ്തനായ ഒരു നടൻ എന്ന് ഇൻഡസ്ട്രിയെ കൊണ്ട് പറയിപ്പിച്ച NF പിന്നീട് ഇൻഡസ്ട്രിക്ക് അനിവാര്യമായ ഒരു സാന്നിധ്യമായി വളർന്നു.
3: അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോട് എന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നതെന്ന്.
2: ആകാശദൂതിലെ വില്ലൻ വേഷമായിരുന്നു ആ വരവിന്റെയും വളർച്ചയുടെയും നാന്തി കുറിച്ചത്.
3: എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെ കാണും ഞങ്ങളെ ആദ്യപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം, കണക്കൊക്കെ പിന്നെ തീർത്തോളാം.
2: നഷ്ടസ്മൃതികളുടെ നിശബ്ദതയിലേക്ക്, ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമായി ആ ശബ്ദ ഗാംഭീര്യം വന്ന് പ്രതിധ്വനിക്കുകയാണ്.
4: എന്തോ നിനക്കറിയില്ലേ, നനവിലേക്ക് സ്റ്റീഫനും നന്ദുവും ഓരോ നീർച്ചാല് പോലെ കിനിഞ്ഞിറങ്ങിപ്പോയ അതേ മണ്ണിന്റെ നനവിലേക്ക്. കഴിഞ്ഞെന്തോ എന്റെ കുറ്റവിചാരണ കഴിഞ്ഞു, ശിക്ഷയും വിധിക്കപ്പെട്ടു. ഇനിയെങ്കിലും നിനക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ? എന്തു
2: എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുന്ന മരണത്തിന് പോലും ആസ്വാദക മനസ്സുകളിൽ നിന്ന് തന്റെ ശബ്ദത്തെ മായ്ച്ചു കളയാനാവില്ലെന്ന് പ്രഖ്യാപിക്കുകയല്ലേ മരണത്തെ പോലും നിശബ്ദമാക്കുന്ന ഈ ശബ്ദം. NF വർഗീസിന്റെ കലാജീവിതത്തെ കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം വിനീത സുമം, രചന നിർവഹണം KV ശരത്ചന്ദ്രൻ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രാസലീല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലീൽ ചൗധരി.
1: മറക്കൂടത്തത്തേ

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

എം എസ് വിശ്വനാഥൻ്റെ ഈണത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അവൾ ഒരു തുടർക്കഥ. ഗാനരചന വയലാർ രാമവർമ്മ.

അതിൽ ഉയർന്നൊരു ആലുമരം, ആലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ ആൺകിളി രണ്ടുണ്ട് പെൺകിളി രണ്ടുണ്ട് അവർക്കുള്ളിൽ.

കൊട്ടും മുഴക്കങ്ങൾ കല്യാണമേളങ്ങൾ തുള്ളാട്ടം കേട്ടിതമ്മ ആശാവിമാനത്തിൽ ആഹ്ലാദ വേഗത്തിൽ ആ ദിനം വന്നിതമ്മ

ശൃംഗാര കാലോടെ സംഗീത ചെല്ലങ്ങൾ കൈകൊട്ടി പാടണമ്മ. കളപ്പ്

കണ്ണോല പശു വന്ന് കല്യാണം കൺപാർത്ത് വാഴെന്ന് ചൊല്ലണം. കോൺവെന്റ് പിള്ളേരെ പോൽ വന്ന് മുയലുകൾ ആംഗലം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില.
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. യേശുദാസ് പാടിയ ഈ ഗാനം ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിൽ നിന്നും.

0: കല്യാണി.
1: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
2: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
4: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹലോ ഡാർലിംഗ്, രചന വയലാർ രാമവർമ്മ, സംഗീതം എം കെ അർജുനൻ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: സുവർണ മലരുകൾ.
1: ഇനി സലീൽ ചൗധരിയുടെ ഈണത്തിൽ അമ്പിളിയും ബേബി സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അപരാധി. ഗാനരചന പി ഭാസ്കരൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇന്നത്തെ സുവർണ മലരുകളിൽ അവസാനമായി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുറ്റവും ശിക്ഷയും. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്ന്

0: സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ആയുഷ്മാൻ ഭാരത് കീ ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
3: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.
1: ജീവനുള്ള നഗരം, താമസക്കാരുമായും വിരുന്നുകാരുമായും സംവദിക്കുന്ന നഗരം, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ കണ്ണാടിയിൽ എന്ന വണ്ണം പ്രതിഫലിപ്പിക്കുന്ന നഗരം, ഇങ്ങനെ പലരും പല തലങ്ങളിലാണ് ഈ നഗരത്തെ ചേർത്ത് പിടിക്കുന്നത്. കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് മുരളീധരൻ സി തന്റെ പ്രിയ നഗരത്തെ വിവരിക്കുമ്പോൾ, കാപട്യമില്ലാത്ത മനുഷ്യരും സ്വാദിഷ്ടമായ ഭക്ഷണവും സ്ത്രീകൾക്ക് സുരക്ഷിത സഞ്ചാരം നൽകുന്ന വഴികളും അതിൽ നിറയും. ഇന്ന് ആ അനുഭവങ്ങൾ കേൾക്കാം.
2: ഞാൻ കോഴിക്കോട് വന്നത് 2000-ലാണ്. എൻ്റെ സ്വദേശം തലശ്ശേരിയാണ്. കുട്ടികളൊക്കെ നാട്ടിൽ പഠിക്കുന്നതുകൊണ്ട് ഒരു വർഷം ബാച്ചിലർ എന്നുള്ള ലൈഫായിരുന്നു. ഇൻഫാക്ട് കാരണം അപ്പോൾ ഞാൻ ചാലപ്പുറത്ത് ഒരു ലോഡ്ജിൽ ഒരു വർഷം അവിടെ താമസിച്ചു. പിന്നെ അടുത്ത അക്കാഡമിക് ഇയറിലാണ് ഞാൻ കോഴിക്കോട് ഫാമിലീനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ചെറുതായിരുന്നു. അവർ രണ്ടുപേരും ഇവിടെ കോഴിക്കോട് വേദവ്യാസ ഇതിൽ ചേർത്തു. അപ്പോൾ അതിനുശേഷം ആണ് ഞാൻ ഫാമിലിയായിട്ട് കോഴിക്കോടുകാരനായത്. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വരാനുള്ള ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. പക്ഷെ അതേസമയം തന്നെ എൻ്റെ ജോലിയുടെ കമ്പൽഷന് വന്നു. ഞാനവിടെ ഒരു ഏകദേശം 15 വർഷത്തോളം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ പ്രൊഫഷണൽ സർവീസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കമ്പനിയുടെ മേലെ നിന്ന് നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മേലേക്ക് വരാൻ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് വെരി കംഫർട്ടബിൾ ഓവർ ദ ഇറ്റ്സ് എ സോർട്ട് ഓഫ് കമ്പൽഷൻ. അപ്പോൾ കമ്പൽഷൻ വന്നെങ്കിലും ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചൊരു നഗരമായിരുന്നു. അപ്പോൾ അത് കമ്പൽഷൻ ബിക്കം എ റിയാലിറ്റി. അങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നത്. ഞാൻ ലോ ഗ്രാജുവേറ്റ് ആയിരുന്നു സെയിൽസിലുള്ള സമയത്ത് തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ അഹമ്മദാബാദിലുള്ള സമയത്ത് എൻ്റെ വൈഫ് മാത്രം വീട്ടിൽ, കുട്ടികൾ രണ്ടുപേരും പുറത്ത്, അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ കമ്പനീൻ്റെ അടുത്ത് ഒരു VRS എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഭാഗ്യവശാൽ അവർ സമ്മതിച്ചു. അങ്ങനെയാണ് കോഴിക്കോട് വരാനുള്ള തിരിച്ചു വരാനുള്ള കാരണം. ആ ഫീൽഡിലേക്ക് പോയി കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലാ കോടതിയിൽ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദിവസവും വീട്ടിലെത്താൻ പറ്റുന്ന ഒരു ജോലി. അത് നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുതായ സമയത്താണ് കോഴിക്കോട് വന്നത്. അതൊരു സ്കൂളിൻ്റെ എക്സ്കർഷനായിട്ട് സംബന്ധിച്ച് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. അതിനുശേഷം കോഴിക്കോട് വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് പോകാമെന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 28 വർഷമായിട്ട് ഞാനൊരു കോഴിക്കോടുകാരനായി. ഈ നഗരത്തോട് എന്നെക്കാട്ടും കൂടുതൽ അവർ, എൻ്റെ വൈഫായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ, കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ കോഴിക്കോട് വന്നപ്പോഴും പലരും നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ടച്ച് ചെയ്തിട്ട് പോകും. അതൊരു നല്ല അനുഭവമായിരുന്നു. ഇവിടെയായിരുന്നു മെഡിക്കൽ കോളേജ്. നാട്ടിൽ നിന്നുള്ള പല ആൾക്കാരും അവർക്ക് ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ബാക്കി സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ അതൊരു ശല്യമായിട്ടായിരുന്നില്ല കണ്ടിരുന്നത്. കാരണം നാട്ടിൻപുറത്തുള്ള ആ സ്നേഹം ഉണ്ടല്ലോ, ആ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വാസ് എൻജോയിങ് ആക്ച്വലി. അതൊരു നല്ല അനുഭവമായിരുന്നു.

കോഴിക്കോട് അത് കഴിഞ്ഞ് ഞാൻ ഫർദർ ആയിട്ട് അഹമ്മദാബാദിലേക്ക് മൂവ് ചെയ്തപ്പോഴും പിന്നെയും കോഴിക്കോടേക്ക് എങ്ങനെയെങ്കിൽ വരണം, എത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ സ്വന്തം കീശയിൽനിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഒരു കോഴിക്കോടുകാരനായി. കുറേയധികം നന്നായിട്ടുള്ള സിറ്റിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പല അപകടങ്ങളും ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇറ്റ്സ് വെരി സ്ലോ ആക്ച്വലി. ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതും ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ലൊരു സിറ്റിയായിട്ട്. കാരണം ഞാനിപ്പോഴും അടുത്ത് തന്നെ ഇപ്പം ബാംഗ്ലൂർ തന്നെ അടുത്ത് പോയപ്പോൾ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടാണ് ഉള്ളത്. അത് നോക്കുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഫാ ഫാ ബെറ്റർ.

0: ഡെവലപ്മെൻ്റ് വരുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതും ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ലൊരു സിറ്റി ആയിട്ട്. കാരണം ഞാൻ ഇപ്പോഴും അടുത്ത് തന്നെ, ഇപ്പം ബാംഗ്ലൂർ തന്നെ അടുത്ത് പോയപ്പോൾ, ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടാണ് ഉള്ളത്. അത് നോക്കുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഫാ ഫാ ബെറ്റർ. പിന്നെ രണ്ടാമത് ഇപ്പം മഴക്കാലത്ത് ഇപ്പോൾ ഓട ശുചീകരണം അതൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് ആ റോഡ് സൈഡിൽ കുറച്ചും കൂടെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. പിന്നെ പഴയ ചരിത്ര സ്മാരകങ്ങൾ അതൊക്കെ, നമ്മുടെ കോംട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും കൂടെ പുനരുദ്ധരിക്കണം എന്നുള്ള, അതൊക്കെയാണ് എൻ്റെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതികൾ. കോഴിക്കോട് അന്നും ഇന്നും ജനങ്ങൾ സ്നേഹമുള്ള ജനങ്ങളാണ്. മനസ്സിൽ കാപട്ടിയില്ലാത്ത ഒരു നാട്ടുംപുറം നഗരത്തിൽ പറിച്ചു നട്ടതായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. ഓൾ ലവബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അത് റിയലി ഐ വാസ് എൻജോയിങ്. അത് നമ്മൾക്കും ഒരു മനസ്സ് തുറന്ന് അവരുമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല അനുഭവമായി എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരു മോശമായിട്ടുള്ളൊരു അനുഭവം ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. കോഴിക്കോടിനെ സംബന്ധിച്ച് കുട്ടികൾ രണ്ടുപേരും പഠിച്ചു. അവർ ഒരാൾ ചെന്നൈയിലേക്ക് ജോലിക്ക് പോയി, മറ്റേയാൾ കാസർഗോഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. വൈഫ് ഇവിടെ ഒറ്റക്ക്. എങ്കിലും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷിത നഗരമാണ്. രാത്രി വരെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നൊരു നഗരം എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചില വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഈ സ്ത്രീക്കെതിരെയുള്ള അതിക്രമണങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് കോഴിക്കോട് ഞാൻ ആ രീതിയിലുള്ളൊരു ഇതൊന്നും കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അത്രയും സുരക്ഷിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരും ആ രീതി തന്നെയാണ്. ഇപ്പം എൻ്റെ വൈഫ് തന്നെ ഒരു 4-5 മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അമ്പലത്തിൽ പോകുന്നതും അത്രയും സുരക്ഷിതമായിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ രീതിയിൽ കോഴിക്കോട് നല്ലൊരു നഗരം തന്നെയാണ്. പിന്നെ എന്നെ കോഴിക്കോട് ഏറ്റവും കൂടുതലായിട്ട് എന്നെ പിടിച്ചു നിർത്തിയത് ഞാൻ ഒരു ഭക്ഷണപ്രിയെന്നുള്ള രീതിയിൽ കോഴിക്കോടിൻ്റെ ഭക്ഷണമാണ്. ഇൻഫാക്റ്റ് ഒരു പാവപ്പെട്ടവനും ധനികനും ഒരേമാതിരി ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നഗരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കോസ്റ്റ്ലി ഇതായിട്ടുള്ള ഡിഷസ് വേണമെങ്കിൽ ആ രീതിയിലും കിട്ടും. സാധാരണ പാവപ്പെട്ടവന് ഭക്ഷണം കഴിക്കണമെങ്കിലും അതും കഴിക്കുന്ന ഒരു നഗരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വളരെ വൃത്തിയുള്ള ഒരു നഗരമാണ്. പിന്നെ നമ്മുടെ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച്, മാനാഞ്ചിറ, സരോവരം ആ രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻഫാക്റ്റ് ഒരു ചരിത്രം ഉറങ്ങുന്നൊരു നഗരം എന്നൊക്കെ പറയാമല്ലോ. കുറ്റിച്ചിറ, മിഷാപ്പള്ളി, തളി ക്ഷേത്രം, വളയനാട് ക്ഷേത്രം, പിന്നെ സാമൂതിരിയുടെ നാട് എന്നുള്ള ആ ഒരു പ്രത്യേകതയും കൂടെ ഇതുണ്ടല്ലോ. പിന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ വിദ്യാഭ്യാസ സൗകര്യം, ചികിത്സാ സൗകര്യം, വലിയ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്, പിന്നെ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് ഇവിടെ 2 മെഡിക്കൽ കോളേജുണ്ട്. ഒന്ന് മറ്റേ നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആസ് വെൽ ആസ് മലബാർ മെഡിക്കൽ കോളേജ്. പിന്നെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത് തന്നെയാണ് IIMK. എഞ്ചിനീയറിംഗ് കോളേജ്, NIT, ദെൻ സുഗന്ധവിള കേന്ദ്രം. ആ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും കോഴിക്കോടും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമായിട്ടുള്ള ആർക്കും ജീവിക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരം തന്നെയാണ് കോഴിക്കോട്. അപ്പോൾ അത് എന്നെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കോഴിക്കോട് വിട്ടുപോകാൻ ചിന്തിക്കാൻ പറ്റാത്തത്, ആ രീതിയിൽ കാണുന്നത്. പിന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു പോരായ്മ പറഞ്ഞ് കോഴിക്കോടിന് സ്ത്രീകൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം, അത് ഒരു പോരായ്മ തന്നെയാണ്. അതും കുറച്ച് പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന രീതിയിലും അവർക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ, ബീച്ച്, SM സ്ട്രീറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ രീതിയിലുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമ്മുടെ ബീച്ച് ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം രോഗികൾ വരുന്നതാണ്. അവിടെ നല്ലൊരു ഇതായിട്ടുള്ളൊരു കെട്ടിടം വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോഴിക്കോടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഈ കോഴിക്കോട് ഭയങ്കരമായിട്ട് വികസിക്കുന്നതിനനുസരിച്ചിട്ട് ട്രാഫിക്കും ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ നഗരസഭയുടെ ബഡ്ജറ്റിലൊക്കെ കാണുന്ന ചില പ്രപ്പോസലാണ് ഒരു ട്രാൻസ്പോർട്ട് ഹബ്ബ് വരിക എന്നുള്ളത്. അത് എത്രയോ വർഷമായിട്ട് കടലാസ് കിടക്കുക എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ മോണോ റെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ സർവീസ് കുറച്ചു കാലം മുന്നേ പറഞ്ഞിരുന്നു. അതും ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയായ ഒരു സാഗർമാല പദ്ധതി പറഞ്ഞിട്ട് തുറമുഖങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതും കോഴിക്കോടിൽ ഫീച്ചർ ചെയ്തിരുന്നു, ബേപ്പൂർ മുതൽ ബാംഗ്ലൂർ വരെ. അതും ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല. അത് കംപ്ലീറ്റ്ലി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. അപ്പോൾ ഇത്തരം അപാകതകളും കൂടെ ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടിനെ നമുക്ക് ലോകോത്തര നഗരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് മുരളീധരൻ സി. നഗരവീ നന്ദി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെട്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം പഞ്ചാഗ്നി. രചന ONV, സംഗീതം രവി ബോംബെ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ. യേശുദാസ് പാടിയ ഈ ഗാനം പക്ഷേ എന്ന ചിത്രത്തിൽ നിന്നും.

ഇനി പളുങ്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം മോഹൻ സിതാര.

ഇനി നജീം അർഷാദ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം 32:23 വാക്യം. രചന അനു എലിസബത്ത് ജോസ്. സംഗീതം ബിജിബാൽ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി FM പ്രധാന വാർത്തകൾക്ക് ശേഷം രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി 103.6 റിയൽ FM. സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്ന പരിപാടി മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ആനുകൂല്യ വിതരണവും ബോധവൽക്കരണ പരിപാടിയും കോഴിക്കോട് നടന്നു. മേയർ ഒ സദാശിവൻ സംബന്ധിച്ചു. 2025-26 വർഷത്തെ ഇന്ത്യയിലെ മികച്ച പാസ്പോർട്ട് ഓഫീസായി കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് തിരഞ്ഞെടുക്കപ്പെട്ടു. വിദേശകാര്യ മന്ത്രാലയമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ശ്രീ പത്മനാഭസ്വാമി

ക്ഷേത്രത്തിൽ മൂലബിംബ പുനരുദ്ധാരണ ചടങ്ങുകൾക്ക് തുടക്കമായി. മണ്ണും അനുബന്ധ പദാർത്ഥങ്ങളും കിഴക്കേ നടവഴി ക്ഷേത്രത്തിലെത്തിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 USA ഓസ്ട്രേലിയയെയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലാൻഡ് മൊറോക്കോയെയും നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400224440, 9400224440. 11 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. വാത്സല്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: തൃശൂരിൽ നിന്നും ബിജുദാസ് ആവശ്യപ്പെട്ടിരിക്കുന്നു, സി ഐ ഡി നസീർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

കെ രാഘവന്റെ ഇണത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പൊന്നും പൂവും. ഗാനരചന പി ഭാസ്കരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബിനീഷ് എരവട്ടൂർ പേരാമ്പ്ര.

നീലമല പൂങ്കുയിലേ, നീ കൂടെ പോരുന്നോ നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ, നീ കൂടെ പോരുന്നോ നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു.

0: രഞ്ജിനി.
1: ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് രവി ബോംബെ ഈണമിട്ട് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം നഖക്ഷതങ്ങൾ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തേഞ്ഞിപ്പലത്തുനിന്ന് ലക്ഷ്മി.

0: 6.
1: ചിത്രം സമൂഹം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ഗായകൻ യേശുദാസ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബിന്ദു പേരാവൂർ.

കോരിത്തരിച്ച നാൾ. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. സംഗീതം എം കെ അർജുനൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഊരല്ലൂരിൽ നിന്നും രാധാകൃഷ്ണൻ, അനിഷ, തേജോലക്ഷ്മി എന്നിവർ.

0: രഞ്ജിനി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400224440. 11 മണിവരെയാണ് സമയം. അടുത്ത ഗാനം ആവശ്യപ്പെട്ടത് ഷീബ ശശികുമാർ, ചാത്തമംഗലം. വിറ്റ്നസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

ചെറുവണ്ണൂരിൽ നിന്നും ഷാഹിദ നസീർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരണ്യകം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം രഘുനാഥ് സേത്ത്.

0: ഇനി അക്ഷരങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ഒപ്പം ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, ശ്യാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സലീം നരിക്കുനി.
1: കറുത്ത തോണിക്കാര കടത്തു തോണിക്കാരാ

0: രഞ്ജിനി.
1: രഞ്ജിനിയിൽ ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പി സുന്ദരരാജൻ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അപ്പു. ആവശ്യപ്പെട്ടത് ഹരീഷ്, ജിഷ, കൊയിലാണ്ടി.

ഇന്നത്തെ രഞ്ജിനിയിൽ അവസാനമായി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം താലോലം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഗീത കോഹിനൂർ.